റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തകൾ മാത്രം ഉണ്ടായാൽ പോരാ എന്ന് പറയല്ലോ. ഇപ്പം നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട്, നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊരു സ്പേസ് ഇല്ല. നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും ഈ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം, നമുക്ക് ചുറ്റിലും നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തല്ലേ എന്ന്. അപ്പൊ നമുക്കൊരു അറ്റ്മോസ്ഫിയർ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു ചുറ്റുപാട് അത് ഏത് രീതിയിലുള്ളതാണെന്ന് നമ്മൾ ആദ്യം നോക്കണം. അത് നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുപാടിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ ലൈഫിന് ഒരു ഗ്രോത്തും ഉണ്ടാക്കണില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാറാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ മാറുക, പറ്റുന്നില്ലെങ്കിൽ അതിനൊരു വഴിയെങ്കിലും നോക്കുക. ഓക്കെ, ഇത് റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

ശ്രവിക്കുന്നത് റേഡിയോ സുനോയാണ് കൂടെയുള്ളത്. ഞാൻ ചച്ചു. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നല്ല നല്ല തോട്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ വായിക്കാറുണ്ട്. നല്ല കോഡ്സ് ഉണ്ടാകും, പല പ്രശസ്തരായ വ്യക്തികൾ സംസാരിച്ച കാര്യങ്ങൾ ഉണ്ടാകും, നല്ല ഇന്റർവ്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഈ ചപ്പ് ചവറ് സാധനങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് പോവാറുണ്ടല്ലോ. അപ്പൊ ചിലത് നമ്മളെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും, അല്ലെങ്കിൽ ചിലത് ഓക്കെ ഇത് എനിക്ക് പറ്റുന്നതാണല്ലോ, അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇത് കണക്റ്റഡ് ആണല്ലോ എന്നൊക്കെ ചില ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ചില കോഡ്സ് വായിക്കുമ്പോൾ ഓക്കെ ഞാൻ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെ ആണല്ലോ കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് മിക്കവാറും ഈ റീൽസ് കാണുമ്പോഴായിരിക്കും. നമ്മളിപ്പോൾ ഏത് മൂഡിലാണോ ഇരിക്കുന്നത്, എങ്ങനെയാണത് അൽഗോരിതം ചിന്തിക്കുന്നത് എന്ന് പോലും അറിയില്ല, ആ മൂഡിലുള്ള കുറേ റീൽസ് നമ്മൾ കാണുമായിരിക്കും. അത് പലപ്പോഴും പറയുന്നത് നമ്മൾ എന്താണോ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നത് അതാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ആ കറക്റ്റ് സമയത്ത് ചില സാധനങ്ങളെല്ലാം നമുക്കിടയിലേക്ക് വരാറുണ്ട്. അങ്ങനെ ചിലത് നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കും, ചിലത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, അല്ലെങ്കിൽ ചിലത് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ സേവ് ചെയ്ത് വെച്ച ഒരു കോട്ടുണ്ട്, അത് ഞാൻ വായിക്കാം കേട്ടോ ഇപ്പൊ. പക്ഷേ ഈ പാട്ടിന് ശേഷം, സോ സ്റ്റേ ട്യൂൻഡ്.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ജച്ചു. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നോട്ടീസ് കാണുന്നു, അല്ലെങ്കിൽ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഡയലോഗ് കേൾക്കുന്നു, അപ്പം നമുക്കത് ഒന്ന് ടച്ച് ചെയ്യും, ഓക്കെ ഇത് കൊള്ളാമല്ലോ. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഓ ഇങ്ങനെയാണല്ലേ, ചിലത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് വായിച്ചു. അതെല്ലാവരും വായിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായിരിക്കാം. പക്ഷെ അത് വായിച്ച സമയത്ത് നമ്മൾ ഒരിക്കലെങ്കിലും അത് ലൈഫിൽ കാണിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് സേവ് ചെയ്ത് വെച്ചതാണ്. അത് വേറൊന്നുമല്ല, ഞാൻ വായിക്കാം കേട്ടോ. ഇപ്പം ആദ്യ വിജയത്തിന് ശേഷം നമ്മൾ ആരും വിശ്രമിക്കാൻ പാടില്ല. കാരണം അടുത്ത തവണ നിങ്ങൾക്ക് വീഴ്ച പറ്റിയാൽ നിങ്ങളുടെ ആദ്യ വിജയം ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയാൻ നിരവധി ചുണ്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു വിജയം ഉണ്ടായി, അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും കുറെ നാൾ. ചിലതൊക്കെ പെട്ടെന്ന് മാറും, ചിലത് കുറെ നാൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ നമുക്ക് ഉണ്ടാകും. അപ്പൊ നമ്മൾ അടുത്തത് ചിലപ്പോൾ ഒന്ന് ഉഴപ്പും, അപ്പൊ അത് ഫെയിലിയറായി മാറും. അപ്പൊ എല്ലാവരും ഈ സെയിം കാര്യമാണ് പറയും, ഓ മറ്റതെന്തോ എന്തോ പറയാറുണ്ടല്ലോ, കണ്ണുപൊട്ടൻ വെടിവെക്കുന്നു എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ എവിടെയോ തട്ടി എങ്ങനെയോ മയിൽ വീണു എന്ന് പറയണത് പോലെയാണ്. അപ്പൊ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഒരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നു, അത് ചിലപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യമായിരിക്കാം, ചിലപ്പോൾ വിഷമം തരുന്ന കാര്യമായിരിക്കാം. ഇത് രണ്ടും ഒരുപോലെ നമ്മുടെ ലൈഫിന് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കൊരു സങ്കടം ഉണ്ടായി എന്ന് കരുത്, നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അതേസമയം നമുക്കൊരു സന്തോഷം ഉണ്ടായെന്ന് വിചാരിക്കുക, നമ്മൾ മറ്റെല്ലാം മറന്ന് അതിലിങ്ങനെ ഭ്രമിച്ച് മതിമറന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സങ്കടമാണെങ്കിൽ അല്ലെങ്കിൽ വിഷമമാണെങ്കിൽ അത് മാറ്റാനുള്ള വഴി നമ്മൾ നോക്കണം. അതേസമയം സന്തോഷം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിജയമാണ് വന്നതെങ്കിൽ അത് നിലനിർത്താനുമായിട്ടും നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് പിന്നീട് അതൊരു ഫെയിലിയർ ആയാലോ, ആദ്യത്തത് അവൻ എന്തോ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ലാതെ അവരതിനുള്ള കാലിബറൊന്നും ഇല്ല എന്ന് പറയും. ഇനിയിപ്പോൾ വിഷമം വന്നിട്ടുണ്ടെങ്കിലോ അതാ അതോടുകൂടി അവൻ തീർന്നു ഇല്ലാതായി എന്ന് പറയാനും ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് ജീവിതം നമ്മുടേതാണ്, ജീവിക്കേണ്ടത് നമ്മളാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ നല്ലൊരു ദിവസം ഇന്ന് മുന്നിലുണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ ഈ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ജൂലൈ 23rd വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ, അപ്പോൾ ഹാപ്പി വീക്കെൻഡോടെ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു നല്ല ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള നല്ല വിഷസൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിൽ എന്താ പറയുക, പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറ്റാനായിട്ട് ആരെങ്കിലും ഒരാൾ വരുമോ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മാറ്റാനായിട്ട് ഒരാൾ വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ഒരാൾ നമ്മളായിട്ട് മാറണം എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിനെ മാറ്റാൻ ഏറ്റവും ഗംഭീരമായിട്ട് സാധിക്കുന്ന വ്യക്തി ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പം നമ്മളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് മറ്റൊരാൾ വരും എന്നുള്ളത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരാൾ നമ്മളാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ കയ്യിലായിരിക്കില്ല, പക്ഷേ ഇന്നത്തെ ദിവസത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കൈകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തീരുമാനം, നമ്മളെപ്പോഴും പറയുന്നൊരു പോയിന്റാണ്, ഇന്നലത്തേക്കാൾ കുറച്ചെങ്കിലും മികച്ചൊരു ദിവസം ആവാനായിട്ട് ഇന്നത്തെ ദിവസത്തെ നമ്മൾ മാറ്റിയെടുക്കുക, ഇന്നലത്തേക്കാൾ കുറച്ചെങ്കിലും മികച്ചൊരു ദിവസം ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ പ്രഭാതവും ജീവിതം നമുക്ക് തരുന്ന പുതിയ പുതിയ അവസരങ്ങളാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, ചിലപ്പോൾ നമ്മളതൊന്നും കാണാതെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് വരാം. ഒപ്പം തന്നെ എനിക്ക് എപ്പോഴും ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ചെറിയ ചില ചിന്തകളൊക്കെയാണ് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. ഇന്ന് നൽകാനായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഒരാൾ വരും എന്ന് നിങ്ങൾ കാത്തിരിക്കാതെ ആ ഒരാൾ നമ്മളായിട്ട് മാറുക എന്ന് പറയുന്ന ആ ഒരു ചെറിയ തോട്ടിലേക്കാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ ആദ്യം എനിക്ക് നൽകാനായിട്ടുള്ള ഒരു ചെറിയ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു നല്ല ചിന്തയിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. കൂടെ നിങ്ങളുടെ മെസ്സേജുകൾ കൂടി വരുന്ന സമയത്താണ് ആ സവാരിക്ക് കുറച്ചുകൂടി ഒരു ഭംഗി വരിക. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളും സ്പെഷ്യൽ വിഷസും എല്ലാം തന്നെ പോരട്ടെ 5000 എന്ന നമ്പറിലേക്ക്. നമ്മൾ പ്രജ മൂവിയിലെ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
5: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
4: അതേമോനെ മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
6: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

ദേവനാഗം മൂവിയിലെ പാട്ടായിരുന്നു അത്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ് കേട്ടോ. മോർണിംഗ് സവാരിയിലെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ വന്ന് നിൽക്കുന്നു. അപ്പൊ ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് പോവാണ്. അബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അബി. പോറ്റിക്കൊല്ലം മെസ്സേജ് ചെയ്യുന്നു. ജിജു ഷ്യാമിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഇഫ്തിഹാറുദ്ദീന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ മീരാൻ ഖാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഷാൻ മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ഷാൻ. കൂടെ തന്നെ റിയാസ് നാട്ടിൽ നിന്നും ഹാപ്പി വീക്കെൻഡ് ഒക്കെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സിസ് എന്ന് പറഞ്ഞിട്ട് റിയാസിന്റെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ജൂലൈ 23 അല്ലേ. ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ ഞാനിങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാഷണൽ, അതായത് ചില സ്ഥലങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണിത്. ഗ്രാൻഡ്മാ ഡേ, ഗോർജിയസ് ഗ്രാൻഡ്മാ ഡേ എന്ന് പറയുന്ന ഒരു ഒരു ചില സ്ഥലങ്ങളിലാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം നമ്മൾ ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ഒക്കെ തന്നെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ് ഗ്രാൻഡ്മാ ഡേ എന്ന് പറയുന്നത്, ശരിയല്ലേ. നമ്മുടെ ലൈഫിലെ നമ്മുടെ മുത്തശ്ശിമാരെ അല്ലെങ്കിൽ നമ്മുടെ അമ്മച്ചിമാരെ, ഇന്ന് ചില സ്ഥലത്ത് അമ്മച്ചി എന്ന് പറയുന്നത് അമ്മയെ പറയാറുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ അമ്മച്ചി എന്നുള്ളത് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേനെ ആയിരിക്കും ചിലപ്പോൾ അമ്മച്ചി എന്ന് വിളിക്കുക. അപ്പോൾ അമ്മച്ചിമാരെ, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുത്തശ്ശിമാരെയൊക്കെ തന്നെ ഓർക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഗ്രാൻഡ്മയായിട്ട് ഭയങ്കര കണക്ഷനുള്ള ആളുകളുണ്ടായിരിക്കും, നല്ല കൂട്ടായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനത്തെ വീഡിയോസൊക്കെ കുട്ടികളുടെ കൂടെയുള്ള ഗ്രാൻഡ്മകളുടെയൊക്കെ വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ്മയോടുള്ള ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച്, ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഒക്കെ ഓർമ്മയിലേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ അത് പറയാം. അതെല്ലാം വിളിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ മുത്തശ്ശിയെക്കുറിച്ചും അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാൻഡ്മാ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മുഖം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും അല്ലേ. അപ്പോൾ ആ ഒരു ഗോർജിയസ് ഗ്രാൻഡ്മാ ഡേ എന്ന് പറയുന്നൊരു ദിവസമാണിന്ന്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നല്ല മെമ്മറീസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഗ്രാൻഡ്മയോടുള്ള ആ ഒരു ഇഷ്ടമായിരിക്കാം, അതൊക്കെ നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാം കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക്.

0: Qatar's favorite radio station. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
7: Hello, ഞാൻ അനുസിതാര.
8: അനുസിതാര,
9: you are listening to
7: റേഡിയോ സുനോ 91.7.
9: You're listening to
10: Morning Safari.
9: Morning Safari.
10: Morning Safari.
11: Only on Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
0: home. Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: അങ്ങനെ രാവിലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്ന് വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റാണ് കേട്ടോ. മോർണിംഗ് സവാരിയിൽ ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ചോദിച്ചു വരായിരുന്നു. നമ്മൾ ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസം കൂടിയുണ്ട്, ഗ്രാൻഡ്മ ഡേ എന്നുള്ള ആ ഒരു കാര്യത്തിലെക്കുറിച്ചായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഗോർജിയസ് ഗ്രാൻഡ്മ ഡേ എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, നമ്മളുടെ അമ്മൂമ്മമാരുമായിട്ടും മുത്തശ്ശിമാരുമായിട്ട് ഒക്കെയുള്ള നമ്മളുടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു കണക്ഷനെ കുറിച്ചായിരുന്നു ഞാനിങ്ങനെ സംസാരിച്ചത്. ഓൺ ദി സ്പോട്ടിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ജീതു ആണ്.
6: പോയിക്കൊണ്ടിരിക്കുക, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും നമുക്കൊരു ഭയങ്കര കണക്ഷൻ ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, എന്തായിരുന്നു ഗ്രാൻഡ്മയുടെ പേര്?
7: ഭാർഗവി.
6: ഭാർഗവി, ഓക്കെ.
7: അമ്മമ്മയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ജീവിതത്തില്. ഞാനൊരു 6 മന്ത്സ് പ്രഗ്നൻസി പ്രീടേം ആയിട്ടുണ്ടായ കുട്ടിയായിരുന്നു. അന്നേരം എന്റെ അമ്മമ്മ കയ്യില് വെച്ച് വളർത്തിയെന്ന് വേണം പറയാനായിട്ട്. ഫോട്ടോ തെറാപ്പിക്ക് പകരം എനിക്കിങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും പറഞ്ഞു വരുമല്ലോ, ആ നീ ഇത്ര താക്കോലിന്റെ അത്ര ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കാരണം ഞാൻ ഇങ്ങനെ ചെയ്തു, കപ്പലില് ഞാൻ ഒലിവ് ഓയിൽ പറഞ്ഞിട്ട് മേടിക്കുമായിരുന്നു, അതൊക്കെ തേച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ അമ്മയുടെ അമ്മയെന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ ഒരുപാട് ഉണ്ടല്ലോ നമുക്ക്. എന്റെ അച്ഛന്റെ അമ്മയാണെങ്കിലും അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള ആ അമ്മയായിരുന്നു.
6: പക്ഷെ അവരെ മറക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലേ, പറഞ്ഞപ്പോ തന്നെ അവർ മനസ്സിലേക്ക് വന്നു അല്ലേ?
7: നാട്ടില് കൊല്ലം അഹമ്മദ് ഹോസ്പിറ്റൽ.
6: ഓക്കെ, താങ്ക് യു ഗീതു വിളിച്ചതിൽ സന്തോഷം. പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോ.
7: ഓക്കെ
6: ശരി, ബൈ ബൈ. ഗീതു ആയിരുന്നു സംസാരിച്ചത്. ഗീതു പറഞ്ഞ പോലെ അമ്മയുടെ അമ്മയാണെങ്കിലും അച്ഛൻ്റെ അമ്മയാണെങ്കിലും നമുക്കൊരു പ്രത്യേക സ്നേഹം ആൻഡ് കണക്ഷൻ ഉണ്ടായിരിക്കും. അക്കൂട്ടത്തിൽ ഗീതു പറഞ്ഞൊരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, എന്താണെന്നറിയോ, നീ താക്കോലിൻ്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയായിരുന്നു ഇത്രേ അമ്മൂമ്മ. അപ്പോൾ ശരിക്കും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചില ഡയലോഗ്സ് ഒക്കെ നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കും, നമ്മളെ നീ അങ്ങനെയായിരുന്നു അല്ലെ, നീ കുഞ്ഞിലെ ഇങ്ങനെയായിരുന്നു, ഓ എന്തായിരുന്നു അറിയാമോ എന്നൊക്കെയുള്ള ചില ഡയലോഗ്സ് ഒക്കെ നമ്മൾ പിന്നീട് അവർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ കേട്ടിട്ടുള്ള ഇപ്പോൾ ഈ താക്കോലിൻ്റെ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ചില കഥകളൊക്കെ നമ്മളെക്കുറിച്ച് പിന്നീട് നമ്മുടെ അമ്മൂമ്മമാരാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ള അങ്ങനെ കേട്ടിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഓർമ്മയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യട്ടെ. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി, അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ, കുഞ്ഞിലെ അങ്ങനെയായിരുന്നു, ഓ ഭയങ്കരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് കുറേ സ്റ്റോറീസൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള സ്റ്റോറീസ് ഏതെങ്കിലുമൊക്കെ മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ വിളിച്ച് പറയാവുന്നതാണ്, 444-9417 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, 5000-9017 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു മുത്തശ്ശി കഥ എന്ന സിനിമയിലെ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: Going home, make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: Joy Alukas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: This is
8: Morning Safari, Morning Safari,
2: Morning Safari,
8: Morning Safari,
9: Malabar Golden Diamonds, Morning Safari,
3: brought to you by
10: Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
14: Just feel like you're home.
15: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള കുറച്ചുപേരുടെ മെസ്സേജുകളിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ദിവസം, ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലാണ്. മണി മഷിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവർക്കും സുപ്രഭാതം, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ് പറയുന്നു. രവിശങ്കർജിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷമീർ ഷാ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. പിന്നെ നെക്സ്റ്റ് നാട്ടിൽ നിന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, മഞ്ഞക്കുട്ടിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നാട്ടിൽ നിന്നുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണോ എന്നൊരു രാമ്പൽപ്പൂവൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ ആണ്. എനിക്കൊന്ന് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പം മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണെന്ന് ഞാൻ കരുതുന്നു. ഒക്കെ ഒരു അടിപൊളി ഫോട്ടോ മോൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നാട്ടിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നതിന് ഒരു വലിയ സന്തോഷം കേട്ടോ. ഞാനിങ്ങനെ പോയ സമയത്ത് പറഞ്ഞു കുട്ടികളുടെ അടുത്തൊക്കെ, നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മഞ്ഞക്കുട്ടി അത് ഓർത്ത് ഇടയ്ക്ക് ഇങ്ങനെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം മഞ്ഞക്കുട്ടിക്കും ഫാമിലിക്കും. ഗംഭീരമായിട്ട് നിങ്ങൾ നാട്ടിൽ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്? നമ്മുടെ ഹാരിസ് സി പിയുടെ മെസ്സേജാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ചില ഇമ്പോർട്ടൻസൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഡി ജെയുടെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. നൌഫലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നൈസ് വീക്കെൻഡ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നൌഫൽ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ചും നൌഫലിന് ഒരു നല്ല ഡേ, വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു നല്ല വിഷസ് കൊടുക്കണം, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ആശംസകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ്. ഹാരിസ് ഇപ്പോൾ പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ, ബ്രോഡ്കാസ്റ്റിംഗ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ 23 നാട്ടിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ, ആദ്യത്തെ റേഡിയോ നിലയം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് ബോംബെയിൽ നിന്ന് സംപ്രേഷണം ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം 1943 March 12 സ്റ്റേഷൻ്റെ പേര് തിരുവിതാംകൂർ എന്നായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഹാരിസ് എടവനക്കാട് അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുകയാണ്. പിന്നെ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൌഫലാണ്. ഗുഡ് മോർണിംഗ് ദോഹ എന്ന് പറഞ്ഞിട്ട് ഹാവ് എ നൈസ് വീക്കെൻഡ് എന്നുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിനുള്ള സ്പെഷ്യൽ ആശംസകൾ, സ്പെഷ്യൽ വിഷസ്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജിൽ ഒന്ന് പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു മെസ്സേജുകളെല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ബ്യൂട്ടിഫുൾ പാട്ട് കൂടി നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മെഹന്തി സർക്കസ് എന്ന തമിഴ് മൂവിയിലെ പാട്ടാണ് കേട്ടോ. പ്രദീപ് കുമാറും നിത്യശ്രീയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. പ്രദീപ് കുമാർ ഫാൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടുകളിൽ ഒന്നാണ് കോടൈ അരുവി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. കേട്ട് കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ്. കേട്ട് നമുക്ക് ആസ്വദിക്കാം. സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്. ജെന്നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ് നമസ്കാരം, ഞാനിന്ന് സ്വന്തം അപ്പം ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഖത്തറിലെ റേഡിയോ സിനിമ
0: Radio Suno 91.7 FM. You are listening to Radio Suno.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആണ്. ജൂലൈ 23rd വ്യാഴാഴ്ച ദിവസമാണ്. ഒരു ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും കുറച്ച് പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി എനിക്ക് വരാനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രു സി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ മന്നക്കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ മലരിക്കലാണോന്ന് ഞാൻ ചോദിച്ചു. അപ്പം അത് യെസ് മലരിക്കൽ എന്ന് പറഞ്ഞ റിപ്ലൈ ഉണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹക്കീം അബൂബക്കറിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് അരുൺ തോമസ്, ഗുഡ് മോർണിംഗ് നിസമ്മോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മോർണിംഗ് കോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു നല്ല ഡേ തിരിച്ചും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അബിൻ തോമസ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ലജ്ജനും ലക്ഷ്മും എത്തിയിട്ടുണ്ട്. അവരും എല്ലാവർക്കും നല്ലൊരു മോർണിംഗും ഹാപ്പി വീക്കെൻഡ് വിഷസും ഒക്കെ പറയുന്നുണ്ട്. ജോസ്, അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രജേഷിൻ്റെ ഒരു വോയിസ് നോട്ട് ഉണ്ട്, അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. സനൽജി മെസ്സേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു മെസ്സേജ്, ഒരു വോയിസ് നോട്ടാണ് വന്നിട്ടുള്ളത്, ഞാനത് കേൾക്കാം കേട്ടോ. തീർച്ചയായിട്ടും പേര് കൂടി ആൾ പേര് ടൈപ്പ് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ഓഡിയോയിൽ ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഞാൻ തീർച്ചയായിട്ടും നോക്കാം. MEL എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിശേഷം വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിനും വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് മന്നക്കുട്ടി ഈ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കേട്ടോ, നല്ല ഗംഭീരമായിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ പറ്റും. ഈ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ മലരിക്കൽ എവിടെയാണ്, ശരിക്കും ഏത് കോട്ടയം ജില്ലയിൽ ഏത് ഭാഗത്താണ് എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കി പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു പി ഒ ബോക്സിലേക്ക് ആ വഴി ഒന്ന് പോയാലോ എന്ന്. അങ്ങനെ മന്നക്കുട്ടിയെ ഓർമ്മപ്പെടുത്തിയ സ്ഥിതിക്ക് നമ്മൾ കോട്ടയം ജില്ലയിലെ മലരിക്കൽ ആ ഒരു ഭാഗത്തിനടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലം കോട്ടയം ജില്ലയിലെ കുമരകത്തിനടുത്തുള്ള തിരുവാർപ്പ് അല്ലെങ്കിൽ പള്ളം പഞ്ചായത്തുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഈ മലരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പള്ളം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടി ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ച് പോയി. എന്തുകൊണ്ടാണ് ഈ പേര് പള്ളം എന്ന് പറയുന്ന ഒരു പേര്, സ്ഥലത്തിൻ്റെ പേര്? കോട്ടയം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പള്ളം എന്ന് പറയുന്നത്. അപ്പം ഈ പള്ളം എന്ന് പറയുന്നത് നാട്ടകം പ്രദേശത്തെ പുരാതനമായിട്ടുണ്ടായിരുന്ന ഒരു കരയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ആമ്പൽപ്പാടങ്ങൾ, അത് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമ്പൽപ്പാടങ്ങൾക്ക് വളരെ പേര് കേട്ട ഒരു പ്രദേശങ്ങളാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഒരു പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളം എന്ന വാക്കിന് ചതുപ്പ് പ്രദേശം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്, അങ്ങനെയുള്ള മീനിങ്ങുകളുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ഏരിയയിൽ വെള്ളം അല്ലെങ്കിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ സ്ഥലത്തിൻ്റെ പേര് പള്ളം എന്നുള്ളതായിട്ട് മാറിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, ഇള്ളം അല്ലെങ്കിൽ ഇള്ള എന്ന് പറയുന്ന വേർഡിൽ വരുന്ന മറ്റേതൊക്കെ സ്ഥലങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്? ഈ പള്ളം എന്ന് പറയുന്നതിലെ ആ ഒരു ഇള്ള മാത്രം നമുക്കെടുക്കാം. ആ ഇള്ള എന്ന് പറയുന്ന വേർഡിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ വരുന്ന ആ ഒരു അക്ഷരത്തിൽ വരുന്ന വാക്കല്ല അക്ഷരം, അക്ഷരത്തിൽ വരുന്ന മറ്റ് സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. പള്ളം പറഞ്ഞ പോലെ തന്നെ അതിലെ ആ ഇള്ള മാത്രം നമ്മൾ എടുത്തു. ആ ഇള്ളയിൽ മാത്രം വരുന്ന സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000000, അതെ പള്ളാത്തുരുത്തി അല്ലേ, അത് തന്നെ, അത് എന്ന് പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. രാജേഷ് മട്ടക്കിൽ പറയുന്നത് പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇള്ള കൂട്ടിയുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? അഖിൽ ശശീന്ദ്രൻ, ഓക്കെ, സേവിയർ ആന്റണി, രണ്ടുപേർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. അവരൊരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അലൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അഖിൽ ശശീന്ദ്രൻ ആൻഡ് സേവിയർ ആന്റണി രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇള്ള എന്ന് പറയുന്ന പള്ളാത്തുരുത്തിയൊക്കെ പോലെ തന്നെ മറ്റ് ഇള്ള എന്ന് പറയുന്ന വാക്കിൽ വരുന്ന രണ്ട് ലാ വേണം കേട്ടോ. കുന്നംകുളം ഒരു ലാ അല്ലേ ഉള്ളൂ, രണ്ട് ലാ. ചാട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്തെയാണ് സമീർ ഷാ പറയുന്നത്. ഇള്ള എന്ന് പറയുന്ന വേർഡിൽ വരുന്ന ആ ഒരു അക്ഷരത്തിൽ വരുന്ന നമ്മുടെ നാട്ടിലെ സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഉദയനാണ് താരം എന്ന സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ദായെത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ഹായ്, ഞാൻ ഗോപിചന്ദ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: 91.7 റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: സോനു നിഗം, ശ്രേയ ഘോഷാൽ. ദബാങ് മൂവിയിലെ പാട്ട് കേട്ട് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കുടിച്ചോ.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പള്ളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അതിനകത്ത് ഇള്ള എന്ന് പറയുന്ന ആ ഒരു അക്ഷരം മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ചോദിക്കുകയായിരുന്നു. ആ ഒരു ഇള്ളയിൽ മാത്രമുള്ള സ്ഥലപ്പേരുകൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്ഥലപ്പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര് ഹക്കീം ഖബീർ. അദ്ദേഹം ഒരു സ്ഥലപ്പേര് പറയുന്നു, പള്ളിവേട്ട എന്നുള്ള സ്ഥലപ്പേര് പറയുന്നു. ഷെറിൻ്റെ മെസ്സേജ് പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തെ പറയുന്നുണ്ട്. അസ്ലമിൻ്റെ മെസ്സേജ് പള്ളിപ്പടിയുണ്ട്, പുൽപ്പള്ളിയുണ്ട് എന്ന് പറയുന്നു. അൻസലിൻ്റെ മെസ്സേജ് തൃപ്രയാറിനടുത്ത് പള്ളം എന്നുള്ള സ്ഥലമുണ്ട്. ഓ, തൃശ്ശൂരിലും ഉണ്ട് സ്ഥലം. ഓക്കെ, അപ്പോൾ കോട്ടയം ജില്ലയിൽ പള്ളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തൃപ്രയാറിനടുത്ത് തൃശ്ശൂർ ജില്ലയിലും പള്ളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി, അതൊരു പുതിയ അറിവാണ്. നെക്സ്റ്റ് അൻസൽ ഹബീബ് പറയുന്നത് പാതിരാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. സന്തോഷ് ജിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, അദ്ദേഹം പറയുന്നത് വെള്ളിയറ എൻ്റെ നാട് അവിടെയാണ് എന്നുള്ള രീതിയിൽ. വെള്ളിയറ, ഇതെവിടെയാണ് വെള്ളിയറ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്, എൻ്റെ നാട് അവിടെയാണ് എന്നാണ് സന്തോഷ് ജി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇലിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്, കുറച്ചധികം സ്ഥലപ്പേരുകൾ പറയുന്നുണ്ട് കേട്ടോ. വെള്ളയിൽ കൊള്ളന്നൂർ, കൊള്ളന്നൂർ തൃശ്ശൂർ അല്ലേ, അതെ, വള്ളുവനാട്, വെള്ളയിൽ, അങ്ങനെ തന്നെ കൊടുവള്ളി, അങ്ങനെ ഒരുപാട്, വെള്ളയിൽ, കൊള്ളന്നൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ പേര് ഇലിയാസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സജാദ് പറയുന്നത് കരിവള്ളൂർ എന്ന് പറയുന്ന സ്ഥലം. സുദീപിൻ്റെ മെസ്സേജ് തോട്ടപ്പള്ളി. അരുണിൻ്റെ മെസ്സേജ് വെള്ളാനിക്കര, അതും തൃശ്ശൂർ തന്നെയാണ് അല്ലേ, വെള്ളാനിക്കര. അഫ്സലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അഫ്സൽ ഒരു മെസ്സേജ്, അഫ്സൽ പറയുന്നത് കാസർഗോഡ് പള്ളം ആണല്ലേ. ഓക്കെ ഓക്കെ, അതും പുതിയ അറിവാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ പള്ളം എന്നുള്ള സ്ഥലമുണ്ട്, കോട്ടയത്തുണ്ട്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് കാസർഗോഡും ഉണ്ട് കേട്ടോ, പള്ളം എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു നമുക്കിടെ. നമ്മുടെ അഫ്സൽ ഹുദൈവി, അദ്ദേഹമാണ് ആ ഒരു അറിവ് നമുക്ക് നൽകിയിട്ടുള്ളത്. കാസർഗോഡ് ആ ഒരു ഭാഗം കുറച്ച് ഫേമസ് ആണ് ഫുഡ് റിലേറ്റഡ് ആയിട്ട്. കാസർഗോഡ് ഫേമസ് ഫുഡ് റിലേറ്റഡ് ആണ്. ചെറുമുറു എന്ന് പറഞ്ഞാൽ ഫുഡിന് ഫേമസ് ആയിട്ടുള്ള ഏരിയ ആണോ ആ ഒരു ഏരിയ. ഓ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും 3 സ്ഥലങ്ങളിൽ, 3 ജില്ലകളിൽ പള്ളം എന്നുള്ള സ്ഥലമുണ്ട് എന്നുള്ള പുതിയൊരു ഒരു അറിവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? അജയുടെ മെസ്സേജാണ്. എത്ര ഇള്ള കുട്ടിയുള്ള സ്ഥലം വേണം, ഫുൾ ലിസ്റ്റ് കേട്ടോ. എനിക്ക് വന്നൊരു 10 കൂടുതൽ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പള്ളിക്കര, പള്ളിക്കൽ, പള്ളിപ്പുറം, പള്ളുരുത്തി, പള്ളം, പള്ളിവാസൽ, പള്ളിത്തോട്ടം, പള്ളിപ്പാട്, വള്ളിക്കുന്ന്, വള്ളിക്കാവ്, വള്ളംകുളം, കള്ളിക്കാട്, കള്ളമ്പലം, കല്ലുവാതുക്കലാണ് അത് കേട്ടോ, അതായത് കള്ളറ, അങ്ങനെ മുള്ളൻകൊല്ലി. ഓക്കെ, അങ്ങനെയുള്ള കുറച്ചധികം സ്ഥലങ്ങൾ അജയ് ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി അടിപൊളി അജയ്, ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. അടിപൊളി അടിപൊളി. ഓക്കെ, രാജീവ് ആനന്ദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. വള്ളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ പറയുന്നു. കണ്ണൂർ ജില്ല ആണെന്ന് തോന്നുന്നു. ലാക്കാട്ടേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ കോട്ടയം ജില്ലയിലെ ലാക്കാട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഇള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൽ അത് ലാ മാത്രമല്ല അല്ലേ, ലാക്കാട്ടൂർ. ഓക്കെ, ഇള്ള അല്ല, ലാ മാത്രമാണ് കേട്ടോ. സന്തോഷ് ജി പത്തനംതിട്ട ജില്ലയാണ് അല്ലേ. ഓക്കെ, വെള്ളിയറ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ് എന്ന് പറയുന്നത്. വെള്ളായണി, അത് തന്നെ, വെള്ളായണി ട്രിവാൻഡ്രം വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. അഖിൽ സഞ്ജീവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിയർ പുതുക്കാട് തൃശ്ശൂരുള്ള വരന്തരപ്പള്ളി. ആ, തീർച്ചയായിട്ടും അതൊക്കെ വരന്തരപ്പള്ളി ആ ഒരു ഭാഗമൊക്കെ നിയർ പുതുക്കാടാണെന്ന് പറഞ്ഞിട്ട് അഖിൽ സഞ്ജീവിൻ്റെ മെസ്സേജ് ഉണ്ട്. കരുനാഗപ്പള്ളി ശരിയാണ്. നിസാം സമദ് മെസ്സേജ് ചെയ്യുന്നു. ഷഫീർ കിഴിപ്പുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലം. പള്ളിത്താനം, വെള്ളിക്കുളങ്ങര, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ണൂർ ഭാഗത്ത് പള്ളിക്കര, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം, വെള്ളൂർ എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലും ഉണ്ട്, പിറവം ഭാഗമാണെന്ന് തോന്നുന്നു. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എന്നൊക്കെ പറയുന്നൊരു ഏരിയ ഉണ്ട്. പള്ളിക്കത്തോട്, രോഹിത് ജെയിംസ് പറയുന്നു പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലം. അടിപൊളി. ഓക്കെ, സജീഷ് ബാബുവിൻ്റെ ഒരു വോയിസ് നോട്ട് ഉണ്ട്, ഞാൻ കേൾക്കാം കേട്ടോ. സജീഷ് ബാബു എന്തായാലും സംസാരത്തിനൊക്കെ ശേഷം ഞാനത് കേട്ട് നോക്കാം എന്താണ് ആള് പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, ഇനിയും ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്. അനുരാജ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലം. വെള്ളാറ്റഞ്ഞൂർ തൃശ്ശൂർ, അങ്ങനെ സ്ഥലമുണ്ട് തൃശ്ശൂരിലെ വെള്ളാറ്റഞ്ഞൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ രമേശാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ദിബു ജോയ് തെള്ളകം, അതും കോട്ടയം ജില്ലയിലെ സ്ഥലം തന്നെയാണ്. തെള്ളകം ദിബു ജോയ് ആണെന്ന് പറയുന്ന അഷ്കർ പി ഹംസയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടിയുള്ള സ്ഥലങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ്. പുതുപ്പള്ളി ശരിയാണല്ലോ, അത് ഞാൻ ആലോചിച്ചില്ല. ഞാൻ ആലോചിക്കേണ്ട സ്ഥലമായിരുന്നു, പക്ഷെ ഞാൻ ആലോചിച്ചില്ല. ഓക്കെ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഓക്കെ, മണികണ്ഠൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെള്ളാർക്കാട്, വെള്ളാർക്കാട് എന്ന് പറയുന്ന സ്ഥലം അഷ്കർ വടനപ്പള്ളി നമ്മൾ മെൻഷൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് സ്ഥലപ്പേരുകളും വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന സമയമാണ് മോർണിംഗ് സവാരിയിൽ. കൂടെ തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ ഞാനിങ്ങനെ പറഞ്ഞു വന്നൊരു കാര്യം, നമ്മളിപ്പം ഫാദേഴ്സ് ഡേ ആണെങ്കിലും മദേഴ്സ് ഡേ ആണെങ്കിലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. അക്കൂട്ടത്തിൽ ഇന്ന് ഗ്രാൻഡ്മ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മ മുത്തശ്ശി അവരെയൊക്കെ ഓർക്കേണ്ട ഒരു ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആഘോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് നല്ല നല്ല ഓർമ്മകൾ ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഗ്രാൻഡ്മ ആ ഒരു മെമ്മറീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിജേഷിൻ്റെ ഒരു വോയിസ് നോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിജേഷ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാട്ടോ.
5: ഗുഡ് മോർണിംഗ് നിസ. നിസ പിന്നെ എനിക്ക് എൻ്റെ അമ്മൂമ്മയില്ല, അതായത് അമ്മേന്റെ അമ്മേനെ പറ്റിയിട്ട് വലിയ ഓർമ്മയില്ല കേട്ടോ. ഞാൻ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മയാന്ന് എനിക്ക് ശരിക്കും അമ്മ, കാരണം അവരെ കൂടെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം മുഴുവൻ. അമ്മേന്റെ കൂടെ എനിക്ക്, കാരണം പിന്നെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു ഞാൻ വളർന്നുകൊണ്ടിരുന്നത്. കുറച്ച് വലുതാകുമ്പോൾ പിന്നെ ഞാൻ അമ്മേൻ്റെ അടുക്ക് പോയിട്ടുള്ളൂ. അപ്പൊ ചെറിയതില്ല, അതായത് നന്ന ബേബി ടൈം മുതൽ എനിക്ക് എൻ്റെ അച്ഛമ്മ എന്ന് പറയുന്നത് എൻ്റെ ഒരു അമ്മേനെ പോലെയാണ്. ഞാൻ ശരിക്കും പിന്നെ എൻ്റെ അച്ഛമ്മേന്റെ ഇളയ മോനെ മാതിരിയായിരുന്നു. എന്റെ അച്ഛന്റെ അനിയത്തിമാരെയും പിന്നെ അനിയന്മാരെയെല്ലാം ഞാൻ ചേട്ടാ ചേച്ചി എന്നാ വിളിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ അവരെടുക്ക് വലുതായാലും മാറ്റട്ടെ എന്ന് ചോദിച്ചു. എന്നാലും പറഞ്ഞു വേണ്ട നീ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അവരാ ഈ ഗ്രാൻഡ് പാരന്റ്സിനെന്ന് പറഞ്ഞ ഫസ്റ്റില് എനിക്കതൊരു മറക്കാൻ പറ്റാതെ. ഇന്നത്തെ ദിവസം അവര് പറഞ്ഞില്ല പിന്നെ ഇനി എപ്പോഴാ പറയാ അല്ലെ. ഒരു ഭയങ്കര ഇതാണ്. ഞാൻ ഇന്നും ചായ കുടിക്കാത്തതിന്റെ മെയിൻ കാരണം എന്റെ അച്ഛന്റെ അമ്മയായിരുന്നു. കാരണം പുള്ളിക്കാരത്തി ഒരു കട്ടൻ കാപ്പിയായിരുന്നു ഇന്ന് രാവിലെ കുടിച്ചോണ്ട്. കട്ടൻ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നോർമൽ കാപ്പി അല്ല കേട്ടോ. അവര് പ്രത്യേകം ഒരു ഉലുവയില ചേർത്ത് പൊടിച്ചിട്ട് ഒരു പൊടി ഉണ്ടാക്കി തരുക, അങ്ങനെ ഒരു കാപ്പി വെക്കുമായിരുന്നു. ശർക്കര എല്ലാം ഇട്ടിട്ടുള്ള കാപ്പി, അതിലിത്തിരി നെയ്യെല്ലാം ഒഴിച്ച് രാവിലെ അവരെ കൂടെ എണീച്ച് അടുക്കളയില് പോയി അവര് കാപ്പി ഇടുമ്പോ അവരെ കൂടെ ഇരുന്ന്, നേരത്തെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്ന്, നല്ല അടുപ്പ് കത്തിച്ച് കാപ്പി വെച്ച് അവരെ കൂടെ നിന്ന്, അതൊരു ലോകമാണ്. അതൊന്നും ജീവിതത്തിലെ മറക്കാൻ പറ്റൂല കേട്ടാ. എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർമ്മ വെക്കുന്നത് തന്നെ അവരെ കൂടെയാണ്. പിന്നെ ഓർമ്മ വെച്ചതിന് വെച്ചാന്ന് അച്ഛനും അമ്മയും അങ്ങനെയുള്ള ഇതെല്ലാം വരുന്നത്. താങ്ക് യു.
0: ഓക്കെ, റിജേഷിന്റെ വോയിസ് നോട്ട് ആയിരുന്നു അത്. ഈ അച്ഛൻ്റെ അമ്മയാണെങ്കിലും അമ്മയുടെ അമ്മയാണെങ്കിലും അവരുമായിട്ടുള്ള നമ്മുടെ ആ ഒരു കണക്ഷനെ കുറിച്ചൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ച സമയത്ത് ഒരുപാട് പേര് നല്ല നല്ല അവരുടെ നല്ല നല്ല മെമ്മറീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ കൂടി കേട്ടുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അർഷദ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. കൂടെ ഒരു സ്ഥലം കൂടെ വെള്ളാങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മണികണ്ഠനും വീണ്ടും സ്ഥലപ്പേരുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും മറിയപ്പള്ളി ശരിയാണല്ലോ, നാട്ടകം ആ ഭാഗത്തുള്ള സ്ഥലം അല്ലേ. ഓക്കെ, രോഹിത് എന്ന് കോട്ടയം വഴിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ട് അയച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, പേരില്ല. എനിവേ നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് കൂടി എനിക്ക് വരാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ മോർണിംഗ് സവാരിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ ഈ ഒരു വേൾഡ് കപ്പ് സമയം കഴിഞ്ഞപ്പോൾ എത്രമാത്രം ഫ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു, അത്രമാത്രം ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു കച്ചവടം നടന്നൊരു കാര്യമാണ് ജേഴ്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില വിശേഷങ്ങൾ കൂടി എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരുവാണ്. നീലത്താമര സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേൾക്കുന്നു, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
5: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
6: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
5: അതേ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
7: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
8: മർസ, ബി ഫ്രഷ്, ബി യു.
9: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
10: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
11: Joy Alukas brings you the joy of summer.
12: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
13: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ റഹീമിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നിസ എൻ്റെ നാടിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു 10 മുമ്പ് പറയണേ ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് എത്തും, പിന്നെ എനിക്ക് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാടിനെ കുറിച്ച് കൂടി ഒന്ന് പറയുമെന്ന് പറഞ്ഞു. ആളുടെ നാട് വർക്കലയാണ്, വെട്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. റഹീമാണ് മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത ദിവസം നമുക്ക് വർക്കലയിലെ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പി ഒ ബോക്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു 7 ശേഷം പറയണോ. തീർച്ചയായിട്ടും ഓക്കെ, 7 ശേഷം അല്ല, 7 മുൻപ്, കുറച്ച് സമയങ്ങൾക്ക് മുൻപായിരിക്കും നമ്മളതിലേക്ക് പോവാട്ടെ. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം, തീർച്ചയായിട്ടും വർക്കല റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലവിശേഷങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും കേട്ടോ. സജീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സജീറും ഒരുപാട് സ്ഥല പേരുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സജീഷ് ബാബു, അദ്ദേഹം ഒരു വോയിസ് നോട്ടായിരുന്നു അയച്ചത്. കണ്ണൂർ ഭാഗത്തെയും കോഴിക്കോട് ഭാഗത്തെയും ഒക്കെയുള്ള സ്ഥലവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, നാട്ടിൽ ഇത്തവണ ഫ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കച്ചവടമൊക്കെ എത്രമാത്രം നടന്നിട്ടുണ്ടായിരിക്കും എന്ന് ഇന്നലെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിപ്പോയ സമയത്താണ് ജേഴ്സി വിൽപ്പനയിൽ, നമ്മുടെ നാട്ടിൽ വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് ജേഴ്സി വിൽപ്പനയിൽ കപ്പടിച്ച് വ്യാപാരികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കേരളത്തിലെ 10 crore ജേഴ്സി വ്യാപാരമെങ്കിലും നടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ പല സ്കൂളുകളിലും ഇത്തവണ ജേഴ്സി ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളുകളിൽ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പല ഫുട്ബോൾ മാച്ചസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത്തവണ നമ്മൾ മാച്ച് കാണുന്ന സമയത്ത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീം ഏതാണ്, ആ ടീമിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പം മാച്ച് കണ്ടിട്ടുണ്ടാവുക. നാട്ടിൽ അതൊക്കെ ഒരു ഭയങ്കര ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം നാട്ടിൽ അത്തരത്തിലുള്ള ഒരു വലിയ കച്ചവടത്തിലേക്ക് ഉയർന്നിട്ടുണ്ടാവുക. അതിൽ ഏറ്റവും അധികം നടന്ന കച്ചവടം നടന്ന ജേഴ്സി എന്ന് പറയുന്നത് അർജന്റീന ടീമിൻ്റെ തന്നെയാണ് കേട്ടോ. അർജന്റീന ഫൈനലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലത്ത് അവസാന ദിവസങ്ങളിലൊന്നും ജേഴ്സി കിട്ടാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഡിമാൻഡ് അർജന്റീന ജേഴ്സിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അർജന്റീന കഴിഞ്ഞാൽ പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേരിലുള്ള പോർച്ചുഗൽ ജേഴ്സിയാണ് അത്ര നാട്ടിലെ ഏറ്റവും അധികം വിറ്റുപോയത്. പോർച്ചുഗൽ പുറത്തായ ശേഷവും റൊണാൾഡോയുടെ പേരിലുള്ള ജേഴ്സിക്ക് ഭയങ്കര ഡിമാൻഡ് നാട്ടിലുണ്ടായിരുന്നു. പിന്നെ സ്പെയിൻ ഫൈനലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സ്പെയിൻ്റെ ജേഴ്സിക്കും ഭയങ്കര ഡിമാൻഡ് ായിട്ടുണ്ടായിരുന്നു. ലെമീൻ അമാലിൻ്റെ ജേഴ്സിക്ക് ആളുകൾ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നോക്കുവാണെങ്കിൽ സ്പെഷ്യലി പോർച്ചുഗലിൻ്റെ 4 ജേഴ്സി ഉണ്ടെങ്കിലും റെഡ് കളറിന് ഭയങ്കര ഡിമാൻഡായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ ഇത്തവണ ഉണ്ടായ മറ്റൊരു പ്രത്യേകത, കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷന് പലരും ഫുട്ബോളാണ് സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ കൂടി നാട്ടിൽ ഇത്തവണ സംഭവിച്ചോട്ടെ. അപ്പോൾ ഈ ജേഴ്സികളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളുടെ കയ്യിലും നല്ലൊരു കളക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്പെഷ്യൽ ജേഴ്സി കയ്യിലുണ്ട്, ഭയങ്കര വിലപ്പെട്ടതായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ജേഴ്സി കയ്യിലുണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഏത് ടീമിൻ്റെ ജേഴ്സിയാണ് ഏറ്റവും കൂടുതൽ കയ്യിലുള്ളത് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉത്തരം അറിയാം എന്തായാലും. ഏത് ടീമിൻ്റെ ജേഴ്സിയാണ് നിങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ജേഴ്സി കയ്യിലുണ്ടോ? ഈ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും വലിയ വലിയ താരങ്ങളുടെ സൈനുള്ള ജേഴ്സിയോ അങ്ങനെ വളരെ സ്പെഷ്യലായൊരു ജേഴ്സി കളക്ഷനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-9417 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാട്ടോ. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ടും അക്കാര്യങ്ങൾ അയക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ജേഴ്സി കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ഒരു ടൈമിൽ സംസാരിച്ചു പോകുന്നത്. അപ്പോൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ കോൾസ് വരേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എനിക്കത് മെസ്സേജ് അയച്ചാൽ മതി. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഈ പാട്ട് സ്പെഷ്യലി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നടിപ്പിൻ നായകൻ സൂര്യയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഒരു സൂര്യ സോങ്ങിലേക്ക് തന്നെ നമ്മൾ പോകുന്നു.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
6: Dr. On Air. Dr. On Air. Brought to you by
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽക്കോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികളിൽ

0: ഉൾപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: Hi, njan ningalde bhama.
3: You are listening to Radio
2: Suno. Ningal kettukondirikkunnathu Radio Suno 91.7 FM. Kettu kettu kootukooda.
4: This is Morning Safari. Morning Safari. Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: You're listening to Morning Safari. Morning Safari. Morning Safari.
6: Only on Radio Suno.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno. Updates.
7: Suno Updates like is swagatham. Update galumai Nisa. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഖത്തർ മികച്ച സ്ഥാനം കരസ്ഥമാക്കി. ആഗോളതലത്തിൽ 48-ാം സ്ഥാനവും ഗൾഫ് റീജിയണിൽ 2-ാം സ്ഥാനവും സ്വന്തമാക്കി. മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ മെട്രാഷ് ആപ്പിൽ പുതിയ സേവനം അവതരിപ്പിച്ചു. ഇനി മുതൽ ഉപയോക്താക്കൾക്ക് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് ബോർഡേഴ്സ് സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് ആപ്ലിക്കേഷൻ വഴി അന്വേഷണങ്ങൾ നടത്താം. ആപ്ലിക്കേഷനിലെ അന്വേഷണ വിഭാഗത്തിലാണ് പുതിയ സേവനം ഉൾപ്പെടുത്തിയത്. ഖത്തറിലെ മികച്ച പ്രാദേശിക ഈന്തപ്പഴ ഇനങ്ങളെ നേരിട്ടറിയാനും രുചിക്കാനും അവസരമൊരുക്കി സൂഖ് വാഖിഫ് പ്രാദേശിക ഈന്തപ്പഴമേള ജൂലൈ 25-ാം തീയതി ആരംഭിക്കും. സൂഖ് വാഖിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മേള ഓഗസ്റ്റ് 10 വരെ നീണ്ടു നിൽക്കും. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയും വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ് സന്ദർശന സമയം. 100-ഓളം പ്രാദേശിക ഫാമുകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഈന്തപ്പഴ ശേഖരമാണ് മേളയുടെ ആകർഷണം. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തുടക്കം. ഓഗസ്റ്റ് 2 വരെ മത്സരങ്ങൾ നീളും.

0: frequency. Now available on Vodafone Shuf app. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real balance ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 realsഓ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
7: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million reals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇതാ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ജൂലൈ 23 തീയതി വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമില് നാട്ടിലെ ചില കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. കേരളത്തില് വേൾഡ് കപ്പ് ഒക്കെ കഴിയുന്ന സമയത്ത് ചില കണക്കെടുപ്പുകൾ നടന്നു. അതായത് ജേഴ്സി വിൽപ്പനയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കുറഞ്ഞതൊരു 10 കോടിയുടെ ജേഴ്സി വ്യാപാരമെങ്കിലും ഈ തവണ വേൾഡ് കപ്പിന്റെ സമയത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ കയ്യിലുള്ള സ്പെഷ്യൽ ജേഴ്സികൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ജേഴ്സി കളക്ഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനെ ജേഴ്സി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു പോയ സമയത്ത് നമ്മളുടെ കൂടെ ശ്രീപ്രസാദ് കൂടി ജോയിൻ ചെയ്യാണ്. ശ്രീപ്രസാദ്, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഗംഭീര ജേഴ്സി കയ്യിലുണ്ട്. എന്താണ് ആ ജേഴ്സിക്ക് പിന്നിലെ കഥ?
1: അത് ആക്ച്വലി ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല ഫാനാണ്.
0: കേരള ബ്ലാസ്റ്റേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്.
1: ഭയങ്കര ഇഷ്ടം. 2014 മുതൽ കളി കാണാൻ തുടങ്ങിയതാ. എനിക്ക് 2017 കൊച്ചിയിൽ കളി കാണാനുള്ളൊരു അവസരം കിട്ടി. പിന്നെ ഞാനും എന്റെ കസിനും കൂടി പോയി. സൗത്ത് ഗാലറിയിലാണ് എനിക്ക് സീറ്റും കിട്ടിയത്. കളി കഴിഞ്ഞ് പോകുമ്പോ ഞാനും എന്റെ കസിനും കൂടി ജേഴ്സി എറിഞ്ഞെടുത്തപ്പോ പുള്ളി ഒന്ന് സൈൻ ചെയ്തു.
0: ആരാണ് സൈൻ ചെയ്തത്? അത് പറഞ്ഞില്ല. ഇയാൻ ഹ്യൂം സൈൻ ചെയ്ത് ജേഴ്സി കയ്യിലുണ്ട് ഇപ്പൊ. അടിപൊളി.
1: അടിപൊളി.
0: എങ്ങനെ, ഒരു വലിയൊരു ജേഴ്സി കളക്ഷൻ ഉണ്ടോ? അതോ
1: ഞാൻ ആകെക്കൂടെ മേടിച്ചിട്ടുള്ളത്
0: ബ്രസീലിന്റെയാ.
1: മേടിച്ചിട്ടില്ല. റൊണാൾഡീനോ, റൊണാൾഡോ, നെയ്മർ, തിയാഗോ സിൽവ ഇവരുടെ ജേഴ്സി മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ.
0: അടിപൊളി.
1: ഏത് ടീമിന്റെ ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടില്ല.
0: ഞാനൊരു കടുത്ത ബ്രസീൽ ഫാൻ ആണല്ലേ.
1: അതെ അതെ അതെ.
0: ഓക്കെ.
1: ഓപ്പോസിറ്റ് ആണ് എന്റെ ഫാമിലി.
0: ഫാമിലി എങ്ങനെയാണ്?
1: അർജന്റീന.
0: ഓക്കെ.
1: അർജന്റീന, അനിയത്തി അർജന്റീന, ഞാൻ മാത്രം ബ്രസീൽ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ആ ഹ്യൂമേട്ടന്റെ ജേഴ്സി പൊന്നുപോലെ സൂക്ഷിക്കും കേട്ടോ. നമുക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ അദ്ദേഹം. അപ്പൊ സംസാരിക്കാൻ പറ്റിയ സന്തോഷം. താങ്ക് യു ശ്രീപ്രസാദ്.
1: താങ്ക് യു.
0: ബൈ. ശ്രീപ്രസാദ് ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. ഇയാൻ ഹ്യൂം എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഫേവറേറ്റ് പ്ലെയർ, നമ്മൾ ഹ്യൂമേട്ടൻ എന്നാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം സൈൻ ചെയ്ത ഒരു ജേഴ്സി കയ്യിലുണ്ട് എന്നുള്ള സന്തോഷം ആള് ഷെയർ ചെയ്യുന്ന സമയത്ത് രാജീവ് ആനന്ദിന്റെ മെസ്സേജ്, നമ്മുടെ ഖത്തറിലെ ഫിഫ ടൈമില് അർജന്റീന ജേഴ്സി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അത് വളരെയധികം സന്തോഷത്തോടുകൂടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഇതുപോലെ സൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ള സ്പെഷ്യൽ ജേഴ്സികൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 444-9917, അല്ലെങ്കിൽ മെസ്സേജിലൂടെ പറഞ്ഞോളൂ 5000-9917 എന്ന നമ്പറിലേക്ക്. ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ പാട്ട് വരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണിത്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
4: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
3: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
5: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
6: മർസ, ബി ഫ്രഷ്, ബി യു.
7: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊട്ടു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel the

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
7: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്.
6: നമ്മൾ ഇന്നലെ അതായത് ഫ്ലെക്സുകളുടെ വിൽപ്പനയെ കുറിച്ച് പറഞ്ഞല്ലോ.
7: അതെ.
6: അപ്പൊ ജേഴ്സിയുടെ കണക്ക് വന്നിട്ടുണ്ട്.
7: ഓക്കെ.
6: അതായത് 10 കോടിയിലധികം വിൽപ്പന കേരളത്തിൽ ജേഴ്സിയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു വരുമായിരുന്നു.
7: അതല്ലേ, ഈ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പോർച്ചുഗൽ ഫാൻസിന്റെ കയ്യിലും ബ്രസീൽ ഫാൻസിന്റെ കയ്യിലും ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ജേഴ്സി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു.
6: എന്നെ നോക്കി അങ്ങനെ ഒരു ടോക്ക്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഞങ്ങളൊക്കെ ഒന്നിച്ചാണ്.
7: ഫ്രാൻസിന്റെ ഉണ്ടായിരുന്നു,
6: ഞങ്ങള് ഫ്രാൻസ്, സ്പെയിൻ,
7: ഇംഗ്ലണ്ട്
6: എല്ലാരുമായിട്ട് ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു.
7: അതാണ്
6: ഞങ്ങൾ ആ ഒത്തൊരുമയുള്ളൊരു ഘടകമായിരുന്നു.
7: കേരളത്തിന്റെ ജേഴ്സി കച്ചവടം ഇങ്ങനെ രീതിയിലേക്ക് പൊടി പൊടിപ്പിച്ച പോർച്ചുഗൽ ബ്രസീൽ ഫാൻസിന് പ്രത്യേക നന്ദി അറിയിക്കുമെന്ന് ജേഴ്സി ഓണേഴ്സ് അസോസിയേഷൻ
6: അസോസിയേഷനാണ് കണക്ക് പറഞ്ഞത്. 10 കോടിയിലധികം. കാരണം ഇത്തവണ ജേഴ്സി ഡേ ഒക്കെ നാട്ടിൽ ഭയങ്കരമായിട്ട്
7: സെലിബ്രേറ്റ്,
6: പിന്നെ മാച്ച് കാണുമ്പോൾ ജേഴ്സി ഇട്ടുകൊണ്ട് മാച്ച് കാണുക, അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പോകുന്ന സമയത്ത് ഞാനൊരു സംഭവം കേൾപ്പിക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസമായിട്ട് ഒരു കണക്ഷനുള്ള സംഭവമാണ്.
7: അപ്പൊ
6: അത് എല്ലാരും കേട്ടിട്ട് എന്താണ് സംഭവം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ട് നമുക്ക് പോകാം. ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ കേൾക്കും.
7: ഞാനല്ലല്ലോ അവിടെ.
6: അല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഇതായി പോയി. ഓക്കെ, അതാ ഒന്നുകൂടെ കേൾക്കാം.

0: ഓ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ.
1: ആ ഇന്ന് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ നാട്ടില്
0: ഇന്ത്യയിലെ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്താണ്. ഇത് സംഭവം എന്താന്ന് വെച്ചാല്
1: എല്ലാം ഒരുപോലെ
0: ഒരുപോലെ അല്ലേ, ഇത് ഏതാണ് വകുപ്പ് തിരിച്ച് പറയാൻ.
1: ഒന്നുകൂടെ കേൾപ്പിക്കാന്നല്ലേ, എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോ കിട്ടുമായിരിക്കും.

0: ആകാശവാണി വാർത്തകൾ വായിക്കുന്നത്
1: അപ്ഡേറ്റുകളുമായി
0: അപ്പുണ്ണിക്ക് ശേഷം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാല് നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഡേയില് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിലേക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടാവും. കാരണം ആ ഒരു സമയത്ത് നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ടൈമൊക്കെ ഉണ്ടായിരുന്നു, നിശ്ചിതമായ ഒരു ടൈമിലൊക്കെ ആയിരുന്നു മലയാളമൊക്കെ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ, ഇതുപോലെയുള്ള ടൈറ്റിൽ മ്യൂസിക്കുകൾ ഏതൊക്കെയാണ്?
1: അതെ അതെ അതെ, ഇത് നല്ല മെമ്മറിയാണ്. നമുക്ക് രാഹുലിന്റെ മെസ്സേജ് ഉണ്ട്, റേഡിയോ നോസ് ടു രാവിലെ 6 മണിക്കുള്ള പ്രോഗ്രാമിന്റെ ആണ് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച് അപ്പം പിടികിട്ടിയ ആളുകൾ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ 5000917 എന്ന നമ്പറിലേക്ക്. ജെസിയുടെ വിഷയം തീരുന്നില്ല കേട്ടോ. സജിത് വന്നിട്ട് എല്ലാ വർഷവും ഓക്കെ സജിദിന്റെ മെസ്സേജ്, ഇംഗ്ലണ്ട് ഫാൻ ആണല്ലോ. അപ്പൊ ജെസി റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷം പറയുന്നുണ്ട്. ഫൈസൽ യോയ പറയുന്നത്, ഹായ് നിസാ പൊണ്ണി, ഞാൻ തിരുമ്പി വന്നാച്ച്.
0: എനിക്ക്
1: ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ സ്വന്തം ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയാണ്, ഹിറ്റേഴ്സ് ഖത്തർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഈ കേൾപ്പിച്ച ഈ ഒരു ഓഡിയോ ഏത് പ്രോഗ്രാം വന്നു, അജയൻ അദ്ദേഹം അയച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഏത് പ്രോഗ്രാമിന്റെ ആണ് ആ
0: ഒരു
1: പ്രാവശ്യം ഒന്ന് കേൾക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്തോ.

0: വയലും വീടും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അതെ, എല്ലാവർക്കും സംശയം വന്ന് ഞാനിത് ചോദിച്ചു, വയലും വീടുവാണോ, യുവവാണിയാണോ, കുറെ ചോദിച്ചു. പക്ഷെ അതല്ല, ഒന്നും അല്ല. രാഹുലിന് കറക്റ്റ് ക്ലൂ കിട്ടി.
0: അതെ,
1: പക്ഷെ പേര് അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടില്ല.
0: ഓക്കെ, കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക് ടൈം മൂവിയിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, അതായത് ചില ആളുകൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ കോഫിയൊക്കെ കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കോഫി കുടിച്ചു കഴിഞ്ഞ് ആ ഒരു പെട്ടെന്ന് നമുക്കറിയാലോ, കോഫി കുടിച്ചാൽ പെട്ടെന്ന് നമുക്കറിയാലോ എനർജി വരും. അത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം
5: കുടിക്കുന്ന
4: ശീലമുണ്ട് ചിലർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കോഫിയുടെ ഒരു പ്രത്യേകത, പെട്ടെന്ന് ഒരു എനർജി കയറ്റിയിട്ട് നമ്മളെ വീണ്ടും ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ പഠനങ്ങൾ പറയുന്നത് കൊണ്ട് കോഫി കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചോളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാട്ടർ ബിൽ ടൈമിൽ. സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ പുണ്യ തന്നെയാണ് കൂടെയുള്ളത്.
5: ഓക്കെ, ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ പറഞ്ഞു വന്ന സമയമായിരുന്നു ദേശീയ പ്രക്ഷേപണ നാട്ടിലെ കണക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം.
4: അന്ന് നാട് വരുന്ന പോയിട്ട് വന്നല്ലോ.
5: ഓ, ഉറപ്പായിട്ടും.

0: ഏതിന്റെ ടൈറ്റിൽ മ്യൂസിക് ആയിരുന്നു ഇത്?
1: എല്ലാവരും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്.
0: ഒരുപാട് ഓപ്ഷനുകളാണ് വരുന്നത് അല്ലേ, ഒരുപാട് ആൻസേഴ്സ് ആണ് വരുന്നത്.
1: വയലും വീഡിയോ ആണോ എന്ന് ചോദിക്കുന്നത്.
0: ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെ വയലും മാത്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്നിരിക്കുന്നത് കമ്പോള നിലവാരം.
1: കമ്പോള
0: ഭയങ്കര രസല്ലേ കമ്പോള നിലവാരം.
1: അതെ,
0: കമ്പോള നിലവാരം അടയ്ക്ക തൊണ്ടോട് കൂടിയത് ചെയ്തുവെച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 1927 ഈ ഒരു ദിവസങ്ങളിലായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ പ്രക്ഷേപണം ആരംഭിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്.
0: അപ്പൊ ഇന്ത്യയിലെ ദേശീയ പ്രക്ഷേപണ ദിനമായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഈ ജൂലൈ 23. അപ്പൊ നമ്മളും ഒരു ഒരു നൊസ്റ്റുവിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി ശരിയായ ഉത്തരങ്ങൾ അയച്ചോളൂ. ഇപ്പോൾ നമ്മൾ കേട്ട ആ ഒരു മ്യൂസിക്, ആ ഒരു എന്താ പറയുന്ന ഒരു ഒരു ടൈറ്റിൽ മ്യൂസിക് എന്നൊക്കെ ഒരു ന്യൂജൻ ഭാഷയിൽ പറയാം അല്ലേ, ഒരു ടൈറ്റിൽ മ്യൂസിക്, ടൈറ്റിൽ ജിംഗിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
1: ഓക്കെ, അജീഷ് ചോദിക്കുന്നത് ഇതൊന്നും അല്ലേ. ആ സജീഷ് കറക്റ്റ് പറഞ്ഞു കേട്ടോ, സോറി അജീഷ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചധികം ഓപ്ഷൻസ് തന്നു, ഇതിൽ ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ,
1: അപ്പൊ അതിൽ ഒരെണ്ണം കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അതേതാണെന്ന് ഇപ്പൊ കേൾപ്പിക്കണോ അതോ പതുക്കെ കേൾപ്പിച്ചാൽ മതിയോ ഏതാണ് ഉത്തരം എന്നുള്ളത്?
0: ഉത്തരത്തിലേക്ക് വരാമല്ലോ നമുക്ക്.
1: ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഏതാണ് എന്നുള്ളത് ഇതാ കേട്ടോളൂ കേട്ടോ.
2: പ്രഭാതഭേരി

0: പ്രഭാതഭേരിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നു ആർ ജെ നിസ.
1: മനാഫ് കണ്ടതും കേട്ടതും ആണോ? കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ട് ചേർന്ന് പോവല്ലേ ഇത്?
0: പലതും

0: യുവവാണി
1: ആ യുവവാണി അങ്ങനെ
0: ഓഹോയ്യായിരുന്നു അല്ലേ.
1: അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഈ ഒരു നൊസ്റ്റുവിലേക്ക് ഒന്ന് പോയി വന്നതിന് ശേഷം നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് കൂടി എത്താനുള്ള ടൈമാണ് ഇനി.
0: ഓക്കെ, കൺമണി മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ്, വ്യാഴാഴ്ച ദിവസമാണ്. ഈ സവാരിയിൽ നിങ്ങളുടെ കൂടെയുണ്ട് നിസ്സിയപ്പുണ്ണി. കേട്ട് കേട്ട്
1: കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനു 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ സുനു.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. സമയം 9:02 ആയിരിക്കുകയാണ്. വ്യാഴാഴ്ച ദിവസമാണ്, മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: അങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ നേരെ ഇനിയിപ്പോ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകാം. വലിയ വലിയ ഘോരം ഘോരമായിട്ടുള്ള വിശേഷങ്ങൾക്കൊക്കെ ശേഷം സിമ്പിൾ ആയിട്ടൊരു സിനിമ നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ നേരെ നമ്മള് സൂചനകളിലേക്ക് പോവാണ്. ഓക്കെ, ഇത് 2026 റിലീസായ ഒരു സിനിമയാണ്.
5: ഈ വർഷം തന്നെ റിലീസായ ചിത്രമാണ്. വളരെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോ
6: ഓക്കെ, ഒരു ആർ ജെ ആണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്.
5: ആർ ജെ ഡയറക്ട് ചെയ്ത സിനിമ.
6: ഓക്കെ
5: ഓക്കെ
6: ഓക്കെ
5: ഓക്കെ,
6: കുറച്ച് വൈഡായിട്ട് ചിന്തിക്കണം. അൻസൽ ഹബീബ് സമ്മതിച്ച്. കറക്റ്റ് ആൻസർ ഒന്നും പറയാനായിട്ടില്ല. എത്ര സ്പീഡിലാണ് ഉത്തരം വന്നറിയോ? ഇനിയിപ്പോ അടുത്ത സൂചന ഞാൻ എന്തായാലും പറയാം. മട്ടാഞ്ചേരി സുകുമാരൻ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. മട്ടാഞ്ചേരി മനസ്സിലായില്ലല്ലോ. ഇല്ല,
5: മനസ്സിലായിട്ടില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്.
6: മട്ടാഞ്ചേരി സുകുമാരൻ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്.
5: ഇതിപ്പോ എന്നെ അപമാനിക്കാനാണോ സൂചനകൾ എടുക്കുന്നത് എന്നുള്ളത്?
6: ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുമോ?
5: ഓക്കെ, 2026 റിലീസായ ചിത്രം, ആർ ജെ സംവിധാനം ചെയ്ത സിനിമ.
6: ഓക്കെ, മലയാളം കടന്നുപോയാൽ അടിപൊളിയായിരിക്കും.
5: ഓക്കെ,
6: തുടക്കത്ത് പറയണ്ടല്ലോ വെച്ച് ഞാൻ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയതാണ്. ഓക്കെ, ഷെരീഫ് റൈറ്റ് ആൻസർ ആണ്. അൻസലിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേർക്കേ ഉള്ളൂ ഈ മൂവി ഏതാണെന്ന് പെട്ടെന്ന്. ധന്യജി, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആണ്. അടിപൊളി അടിപൊളി കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ് മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 റിയാസിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് ദീപിക, ഫ്രണ്ടാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ദീപികയ്ക്ക് വിഷയം.

0: ഇനി അവന്റെ വരവാണ്.
1: ഓക്കെ,
0: മോർണിംഗ് സവാരിയുടെ വീക്കെൻഡ് ദേശീയ ഗാനം.
1: ഈ പാട്ടില്ലാതൊരു വീക്കെൻഡ് കടന്നു
0: പോകില്ല, അതും പ്രത്യേകിച്ച് 9 മണി കഴിഞ്ഞതിന് ശേഷം.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കും.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഞാൻ 91.7 കേട്ടു കൂട്ടുക.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: സമയം 9 കഴിഞ്ഞ് 14 ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരിയുടെ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശരിയായ ഉത്തരങ്ങൾ ഒരുപാട് പേര് അയക്കുന്നുണ്ട്, എന്നാലും ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്.
1: പക്ഷേ എല്ലാവർക്കും ഏതാണ് മൂവി എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്, അധികമൊന്നും ആലോചിക്കാതെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തായാലും അക്കു റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, മുഹമ്മദിന് റൈറ്റ് ആൻസർ, റിച്ചി, ആഷിക്, അൻഷാദ്, യാഷ്, ബുഷ്ര, ഷാഡ മെസ്സേജ് ഉണ്ട്, ഫെബിൻ സേവിയർ, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ അല്ല, അക്കൗണ്ടിൻ്റെ പേരാണ്. ഓക്കെ, അമറിൻ്റെ മെസ്സേജ് ഉണ്ട്, ഷബി പി എസിൻ്റെ മെസ്സേജ് ഉണ്ട്, പ്രഭുജി, ഫരീസാദ്, ഷാൻ റൈറ്റ് ആണെന്ന് ചോദിക്കുന്നത് കറക്റ്റ് ആണ് ഷാനെ. നാപ്കോ റഹീസ് ആണ് മെസ്സേജ് അയക്കുന്ന, റഹീസിൻ്റെയും റൈറ്റ് ആൻസർ അങ്ങനെ കിട്ടി നിൽക്കുന്ന ഒരു സമയമാണിത്.
0: ഓക്കെ,
1: അപ്പം തന്നെ നമ്മൾ
0: നോക്കുകയാണെന്നുണ്ടെങ്കിൽ
1: ഏറ്റവും വലിയ സൂചനയാണ്, അതിനേക്കാളും വലിയ സൂചനയുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. പെട്ടെന്ന്
0: കിട്ടുന്ന
1: ഒരു സൂചനയുണ്ട്, പക്ഷെ തൽക്കാലം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും ഏതാണ് മൂവി എന്നുള്ളത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ സൂക്ക് വാക്കിഫില് ഈന്തപ്പഴ മേള സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ജൂലൈ 25 സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഉള്ള ദിവസങ്ങളിലായിരിക്കും ഈ ഒരു ഈന്തപ്പഴ മേള നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വൈവിധ്യമാർന്നുള്ള ഒരുപാട് ഈന്തപ്പഴങ്ങളുടെ ശേഖരമൊക്കെ അവിടെ കാണാൻ പറ്റും. ഓഗസ്റ്റ് 10 വരെ നീണ്ടു നിൽക്കും. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 4 സ്റ്റാർട്ട് ചെയ്ത് രാത്രി 9 വരെയും, വെള്ളി ശനി ദിവസങ്ങളിലാണെങ്കിൽ വൈകുന്നേരം 4 to 10 വരെ ആയിരിക്കും ഈ ഒരു സന്ദർശന സമയം എന്ന് പറയുന്നത്.
0: ഒന്ന് ആലോചിക്കുക, ഇപ്പൊ സൂക്കിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ സീസണൽ ആയിട്ടുള്ള എല്ലാ ഫെസ്റ്റിവലുകളും കൃത്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് നോക്കി, ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ ഉണ്ടായി, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ മാംഗോ ഫെസ്റ്റിവലുകൾ നടന്നു. കാരണം അതൊരു സീസണാണ്, നാട്ടിൽ ഏറ്റവും അധികം മാങ്ങ ലഭിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പൊ നമ്മുടെ പാൻട്രിയിൽ തന്നെ നോക്കിയ ഈന്തപ്പഴം ഒക്കെ പല വെറൈറ്റി ഉള്ള ബോക്സുകൾ വന്നു തുടങ്ങി. ഓക്കെ, പഴുത്ത ഈന്തപ്പഴങ്ങള് പലതും വന്നു തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ഫെസ്റ്റിവൽ സൂക്കിൽ വരുന്നു. ഹണി ഫെസ്റ്റിവൽ വരുന്നു. ഫ്ലവേഴ്സിന്റെ കാലമാകുമ്പോ
1: ആ സമയത്ത്
0: ആ ഒരു വിന്റർ ആകുമ്പോഴേക്കും അതിന്റെ ഫെസ്റ്റിവൽ വരുന്നു.
1: അപ്പൊ
0: എന്തായാലും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ഈന്തപ്പഴ മേളയൊക്കെ ആസ്വദിക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ, ഞങ്ങള് 2026 റിലീസായ ഒരു മൂവിയാണിത്.
0: ഒരു ആർജെ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത്.
1: മട്ടാഞ്ചേരി സുകുമാരൻ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്.
0: 500

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: ബാംഗ്ലൂർ ഡേയ്സ് മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കണം. നമ്മ ഒരു ബാംഗ്ലൂരു
1: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എന്തായാലും കോമൺവെൽത്ത് ഗെയിംസിന്റെ വിശേഷങ്ങളൊക്കെ തുടക്കമിടുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടക്കും. വെള്ളിയാഴ്ച ആയിരിക്കും മത്സരങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്.
0: ഓക്കെ, അതിഗംഭീരമായ പ്രൗഢഗംഭീരമായ ചടങ്ങ് അല്ലേ?
1: അതെ,
0: ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേൾഡ് വലിയ സ്പോർട്സ് ഇവന്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ഇനാഗുരൽ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കി കാണാനായിട്ട് വലിയ ഇഷ്ടമാണ് നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും.
1: ഓക്കെ, ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കായിക ഇനങ്ങളിലെ 215 മത്സര വിഭാഗത്തിലായിട്ട് 3000+ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ ഒരു 17 ഇനം മത്സര ഇനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ചെലവ് ചുരുക്കലിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് മത്സര ഇനങ്ങൾ കുറച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് 10 കായിക ഇനങ്ങളിലെ മത്സരങ്ങളായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 2 സമാപിക്കുകയും ചെയ്യും.
0: ഓക്കെ, എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ താരങ്ങൾ, കേരളത്തിൽ നിന്ന് ഏതൊക്കെ താരങ്ങൾ, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് അതിന്റെ റൂട്ട് മാപ്പ് ഒക്കെ തേടി നമ്മൾ പോയിട്ട് കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും അതിൽ തന്നെ മലയാളി ആയിട്ടുള്ള അൻസ ബാബു ഉണ്ട്, അപ്പൊ തന്നെ സാജൻ പ്രകാശ്, നീന്തലിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് സാജൻ പ്രകാശ്, അപ്പൊ അദ്ദേഹം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മലയാളി താരങ്ങളും ഇത്തവണ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മെഡലുകൾ സ്വന്തമാക്കട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കോമൺവെൽത്ത് ഗെയിംസിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇനി എന്താ പറയുന്നത്, അത്തരം സ്പോർട്സിന്റെ ദിവസങ്ങളിലേക്കും പോയിന്റ് നില മെഡൽ പട്ടികയാണ് നമ്മളുടെ മുമ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്.
1: അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യ സിംബാബ്വെ ആദ്യ 2020 മാച്ചിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ ക്രിക്കറ്റും വീണ്ടും ആവേശകരമായിട്ട് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്.
0: ഓക്കെ, അപ്പോ സൂചനകൾ ഒരിക്കൽ കൂടി, 2026 റിലീസായ ചിത്രം ഈ അടുത്ത കാലത്ത്.
1: ഓക്കെ, മട്ടാഞ്ചേരി സുകുമാരൻ ഈ സിനിമയിൽ ഒരു കഥാപാത്രമാണ്.
0: ഒരു RJ ഈ സിനിമ സംവിധാനം ചെയ്തത്.
1: ഓക്കെ, ഏതാണ് ഈ മൂവി എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000+0017 എന്ന നമ്പറിലേക്ക് ജനനായകൻ മൂവി കാണാനുള്ള ടിക്കറ്റ് ആയിരിക്കും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്.
0: ഓഹോ,
1: അങ്ങനെയുണ്ട്,
0: അതുകൊണ്ടായിരിക്കും ഈ പാട്ടിലേക്ക് എത്തുന്നത് അല്ലേ?
1: അതെ,
0: ചെന്നൈ ടു അല്ല, ദോഹ ടു ചെന്നൈ.
2: Chennai beats
3: Tamil head of the hour
4: in the art of poduma kolanda
1: അതാണ് ജനതാ കണ്ടിട്ടാണ് നമ്മൾ ആ പാട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്.
0: അതാണ്
1: അതാണ്
0: വിജയ് ഗില്ലി

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
4: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
3: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
5: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
6: മർസ, ബി ഫ്രഷ്, ബി യു.
7: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
8: ഞാൻ രാജ് കലേഷ്.
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
8: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.9.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഓം ശാന്തി ഓശാന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. മോർണിംഗ് സവാരിയുടെ യാത്ര അല്ലേ,
1: അതെ,
0: ഒരു ഹാപ്പി വീക്കെൻഡ് ഒക്കെ പറയേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ
1: ഓക്കെ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നികേഷിനെയും മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ജയ്കുമാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാരി മെസ്സേജ് ചെയ്തു, ലിജോ, അങ്ങനെ നസീം, അദ്ദേഹത്തിന്റെ എല്ലാവരുടെയും മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. റോഷന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഡോക്ടർ റബീബ കറക്റ്റ് ആയിട്ട് തന്നെ ഡോക്ടർ അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ ഓക്കെ, സൂര്യയുടെ മൂവി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, അതെ സൂര്യയുടെ മൂവി തന്നെയാണ്. സിറാജിന്റെ മെസ്സേജും ഉണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശരി ഉത്തരം എന്ന് പറയുന്നത് കറുപ്പ് എന്ന് പറയുന്ന മൂവിയാണ്. ഞാൻ ആ സൂചന പറഞ്ഞ ഒരു കളറാന്നുള്ള സൂചന
0: കൊടുത്താലോ, സിനിമയുടെ പേരൊരു കളറാണെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്കിന്റെ ഒരു ഒരു ഒരു നമ്മളെപ്പോഴും ഹൈഡ് ആൻഡ് സീക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു വലിയ ഫാൻ ബേസ് അതിനുണ്ട്.
1: ഞങ്ങൾക്ക്
0: ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ആ പേരുകളൊക്കെ കണ്ടില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥിരം വരുന്ന ആളുകൾ വന്നില്ലല്ലോ,
1: അതെ, കണ്ടില്ലല്ലോ
0: എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ,
1: അങ്ങനെ
0: സ്പെയിനിന്റെ വിജയാഘോഷം സുഹൃത്തുക്കളെ അതിന്റെ
1: അലയൊഴിയില്ല.
0: ഇതിപ്പോ ഞങ്ങളുടെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്.
1: ഓക്കെ, സ്പെയിൻ ഫാൻസ് ഒക്കെ കുറച്ച് ചോക്ലേറ്റ് റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. യോ യോ സ്പെയിൻ എന്നുകൂടി പറഞ്ഞിട്ട് സനിൽജിയുടെ മെസ്സേജ് ഉണ്ട്. എന്തായാലും താങ്ക് യു സനിൽജി, തുടക്കം മുതൽ ഒടുക്കം വരെ സ്പെയിന്റെ കൂടെ നിന്ന കാട്ടയ്ക്കുന്ന റോയൽ ഫാൻ ആണ് സനിൽജി.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും ആ ഒരു ചോക്ലേറ്റുകൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു.
0: ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു,
1: ഞാൻ പ്രത്യേകിച്ച് ഏറ്റുവാങ്ങുന്നു.
0: അതെന്തായാലും
1: വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇന്നലെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഗിലർമോ ഒച്ചോവ. അപ്പൊ അദ്ദേഹം 6 ലോകകപ്പുകൾ കളിച്ച മെക്സിക്കൻ ഗോളിയാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇനി വിരമിക്കലിലേക്ക് പോകുന്നതിന് ഇപ്പൊ ക്ലബിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും ഒക്കെ അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള 2026 അദ്ദേഹത്തിന്റെ അവസാന ലോകകപ്പാണെന്ന് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഡ്രീം ഇലവൻ, ഫിഫയുടെ ഡ്രീം ഇലവൻ പുറത്ത് വന്നിട്ടുണ്ട്.
1: അതെ, ലിസ്റ്റ് വന്നിട്ടുണ്ട് താരങ്ങളുടെ. ബൊസീഞ്ഞാണ് അതിനകത്ത്
0: ഗോളി.
1: നമുക്ക് എനിക്ക് സത്യം പറഞ്ഞ 2026 ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ താരങ്ങളും ഉണ്ട്, എല്ലാ ടീമുകളൊക്കെ ഉണ്ട്, പക്ഷെ ബൊസീഞ്ഞോട് ഒരു പ്രത്യേക ഒരു സ്നേഹം എല്ലാവർക്കും. ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോയിലും അവര് ഫുട്ബോൾ വിദഗ്ധരാണ്, ജേർണലിസ്റ്റുകൾ, അപ്പൊ അവര് ഇതുപോലെ തന്നെയാണ്, ബൊസീഞ്ഞയാണ്
0: ഈ
1: വേൾഡ് കപ്പിന്റെ ഒരു താരമായിട്ട്. കാരണം ഞാൻ ആലോചിക്കുന്ന അദ്ദേഹം ആ ഒരു മാച്ചിന് ശേഷം പിന്നെ അവര് പുറത്താകുന്നു, പുറത്തായതിനൊക്കെ ശേഷം പിന്നെ അദ്ദേഹം കാണുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കൽ കാണാൻ സ്വപ്നം കണ്ടിരുന്ന അദ്ദേഹം ആ ഒരു മാച്ചിന് ശേഷം പിന്നെ അവര് പുറത്താകുന്നു, പുറത്തായതിനൊക്കെ ശേഷം പിന്നെ അദ്ദേഹം കാണുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കൽ കാണാൻ സ്വപ്നം കണ്ടിട്ടുള്ള

0: കോമൺസിന്റെ ബലത്തിലാണല്ലോ അതൊക്കെ സംഭവിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രീം ഇലവനില് മെസ്സി, ഹാലൻ, എംബാപ്പെ,
0: അതെ താരങ്ങളുടെ പേരുകളൊക്കെ തന്നെ
1: അവരാണ് ഫോർവേഡിലുള്ളത്.
0: അതെ അതെ. അപ്പൊ എന്തായാലും ഗില്ലർമോ ഒച്ചോവ, അപ്പൊ ആ ഒരു താരത്തെ കൂടെ നമുക്ക് ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്.
1: ഓക്കെ, ജൂലൈ 23-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. എല്ലാ വീക്കെൻഡിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്. ടാറ്റാ,
0: ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Joy Alukas brings you the joy of summer.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ.

0: ചിത്രം.
1: Terms and conditions apply. Joya Lucas, world's favorite jeweler.
2: Action.
3: മുനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
2: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല. Or drama.
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
1: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
1: And
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: യുആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
5: This is Radio Suno
7: 91.7 FM,
5: Qatar's favorite radio station.

0: കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഖത്തർ മികച്ച സ്ഥാനം കരസ്ഥമാക്കി. ആഗോളതലത്തിൽ 48-ാം സ്ഥാനവും ഗൾഫ് റീജിയണിൽ 2-ാം സ്ഥാനവും സ്വന്തമാക്കി. മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ മെട്രാഷ് ആപ്പിൽ പുതിയ സേവനം അവതരിപ്പിച്ചു. ഇനി മുതൽ ഉപയോക്താക്കൾക്ക് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് ബോർഡേഴ്സ് സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് ആപ്ലിക്കേഷൻ വഴി അന്വേഷണങ്ങൾ നടത്താം. ആപ്ലിക്കേഷനിലെ അന്വേഷണ വിഭാഗത്തിലാണ് പുതിയ സേവനം ഉൾപ്പെടുത്തിയത്. ഖത്തറിലെ മികച്ച പ്രാദേശിക ഈന്തപ്പഴ ഇനങ്ങളെ നേരിട്ടറിയാനും രുചിക്കാനും അവസരമൊരുക്കി സൂഖ് വാക്കിഫ് പ്രാദേശിക ഈന്തപ്പഴമേള ജൂലൈ 25-ാം തീയതി ആരംഭിക്കും. സൂഖ് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മേള 10 ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കും. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയും വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ് സന്ദർശന സമയം. 100-ഓളം പ്രാദേശിക ഫാമുകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഈന്തപ്പഴ ശേഖരമാണ് മേളയുടെ ആകർഷണം. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തുടക്കം. 2 ഓഗസ്റ്റ് വരെ മത്സരങ്ങൾ നീളും.
1: സുനോ അപ്ഡേറ്റ്. This is home delivery only on Radio Suno 91.7 FM.

0: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: Hey, this is Namita Pramod.
3: You are listening to Radio Suno 91.7
2: KLOS.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹോം ഡെലിവറി ലക്ഷ്മിയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം വീക്കെൻഡ് ആയിരിക്കുകയാണ്, ജൂലൈ 23rd. അങ്ങനെ ഓൾമോസ്റ്റ് ഇനി നെക്സ്റ്റ് ഒരു ഫൈനൽ വീക്ക് ഓഫ് ദ മന്ത്, അല്ലെങ്കിൽ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലേക്കൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് വെക്കേഷൻ പോകാനായിട്ട് ഈ ഒരു മാസം ലാസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവാം, അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ പോകാൻ ഇരിക്കുന്നവരുണ്ടാവാം. അവർക്കൊക്കെ ഇന്നും നാളെയും മറ്റന്നാൾ എന്നൊക്കെ പറയുന്നത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരിക്കും അല്ലേ. എനിവേ, ഇന്നത്തെ ഈ ദിവസം, അതായത് ഈ ഒരു വീക്കെൻഡ് ദിവസം രാവിലെ തന്നെ ഉണ്ടല്ലോ, സത്യമായിട്ട് പറയാം ഞാൻ ഭയങ്കര മൂഡ് ഓഫിലാണ് വന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഈ ചില സമയത്ത് അങ്ങോട്ട് ദേഷ്യം വരും വണ്ടി ഓടിക്കാൻ നേരത്ത്. അതുപോലെ ദേഷ്യം വന്നിട്ടായിരുന്നു ഞാൻ വണ്ടി ഓടിച്ച് ഓഫീസിലേക്ക് വന്നത്. കാരണം ഞാൻ പറയാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അങ്ങ് ഏറ്റവും ലാസ്റ്റിലത്തെ ഓക്കെ 4th or 5th ലൈൻ സംതിങ് അങ്ങനെ ലാസ്റ്റ് ലൈനിൽ നിന്നും ഒരു ഇൻഡിക്കേറ്റർ പോലും ഇല്ലാതെ, മറ്റേ നമ്മൾ ഡയഗണലി വണ്ടി എടുക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ വണ്ടി വരുന്ന ഒന്നും നോക്കാതെ ഒരാൾ വണ്ടി അങ്ങോട്ട് എടുക്കുക. ഞാൻ ഫസ്റ്റ് ലൈനിലുള്ളത്, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോകാനായിട്ട് സിഗ്നൽ എടുക്കാറായി, ലെഫ്റ്റിലേക്ക് പോകാനായിട്ട് ഉള്ള റോഡും ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ലൈനും ക്രോസ് ചെയ്യുന്ന ആൾ ലെഫ്റ്റിലേക്ക് പോവാണ്, ഒരു ഇഞ്ച് വ്യത്യാസം. ഞാൻ വിചാരിച്ചു എന്താണ്, ഞാൻ അവിടെ വണ്ടി ചവിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഈ ഇൻഡിക്കേറ്റർ പോലും ഇടാണ്ട് വണ്ടി വരുന്നു എന്ന് പോലും നോക്കാതെ അങ്ങനെ ഡ്രൈവ് ചെയ്യരുത് കേട്ടോ. ദാറ്റ് ഈസ് വെരി വെരി വെരി വെരി ഡേഞ്ചറസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് മാത്രമല്ല, വരുന്ന ആൾക്കാർക്കും ഒരുപാട് പേരെയാണല്ലോ അത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ മൂഡ് ആകെ എന്താ പറയുക, ഖറാബ് ഹോകയാ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ. എനിക്കിവിടെ ദേഷ്യം വന്നിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സംഭവം ഇടാത്ത ആൾക്കാർക്ക്, ഇട്ടിട്ട് വണ്ടി തിരിക്കാത്ത ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അതിനും കൂടി ഒരു ഫൈൻ കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് എന്താ പറയുക, ശുഭം നല്ല രസവും. എല്ലാവരും അപ്പോൾ പേടിച്ചിട്ടെങ്കിലും ഇൻഡിക്കേറ്റർ ഇടും. ഇതേപോലെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ. എന്തായാലും ആ ഒരു മൂഡ് മാറ്റാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കും അതുപോലെ നിങ്ങൾക്കും ആസ്വദിക്കും.

0: ഈ പാട്ട് പ്ലേ ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം സൂര്യയുടെ ബർത്ത്ഡേ ആണ്. നമുക്കൊക്കെ പ്രിയപ്പെട്ടൊരു നടൻ തന്നെയാണ് സൂര്യ, ആൻഡ് മൈ ഫേവറേറ്റ് ഇൻ ഫാക്ട്. അതുകൊണ്ട് തന്നെ ആളുടെ പാട്ടാണ് ഈ ഒരു മണിക്കൂറുകളിൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതിന് ഇടയിൽ സാരമില്ല, മറന്നതായിരിക്കാം എന്ന് പറഞ്ഞ ഹാരിസ്ക. ഹാരിസ്ക, നിങ്ങൾ വണ്ടി ഓടിക്കാൻ നേരത്ത് ഇതേപോലെ ആരെങ്കിലും ഇൻഡിക്കേറ്റർ ഇടാണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരൂലേ? ആ അത്രേ ഉള്ളൂ, സംഭവം അത്രേ ഉള്ളൂ. എന്തായാലും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് പോകട്ടോ. അപ്പം ഹാരിസ്ക, താങ്ക് യു സോ മച്ച്, ആൻഡ് ഹാപ്പി ബർത്ത്ഡേ നടിപ്പിൻ നായകൻ സൂര്യ ശിവകുമാർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ് നമ്മുടെ അമീൻ. അതിൻ്റെ കൂടെ തന്നെ ഗുഡ് മോർണിംഗ് അഷ്ടമി, അഷ്ടമി സിസ് എപ്പോഴും അങ്ങനെ മെസ്സേജ് അയക്കാറുള്ളൂ. താങ്ക് യു സോ മച്ച്, സുഖമായിട്ടിരിക്കുന്നു, അഡ്വാൻസ് ഹാപ്പി വീക്കെൻഡ്. കുറെ പേരുണ്ട് അങ്ങനെ ഇൻഡിക്കേറ്റർ ഇടാത്തവർ, മൊബൈലിലായിരിക്കും അവർ. ഹാ ഹാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശുഭം, പറയേണ്ട ആവശ്യമില്ല. സൗമ്യ സതീഷിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, സുഖമല്ലേ എന്ന് വെച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും വീക്കെൻഡിൽ ന്യൂ റൂൾ കമ്മിങ് സൂൺ, നത്തിങ് ഇസ് ഇമ്പോസിബിൾ. അവിടെ നിന്നൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്, ഡോണ്ട് വെറി. ഹാ, അങ്ങനെയൊക്കെ പുതിയ പുതിയ റൂളൊക്കെ വരട്ടെ. എന്തായാലും നിങ്ങളെല്ലാവരും ഡ്രൈവ് ചെയ്യാൻ നേരത്തെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ലെഫ്റ്റിലേക്കാണെങ്കിലും റൈറ്റിലേക്കാണെങ്കിലും ജസ്റ്റ് ഒരു ലൈൻ മാറുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇൻഡിക്കേറ്റർ ഇടുക, നിങ്ങൾക്ക് ഒക്കെ ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് അറിയാനായിട്ട്, അവർക്കൊന്ന് മനസ്സിലാക്കാനായിട്ട്, അവരുടെയും കൂടെ ഒരു സേഫ്റ്റിക്കാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ എവ്രി വൺ, ആൻഡ് വി ആർ ഗോയിങ് ഫോർവേഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്.
1: ഹാപ്പി ബർത്ത്ഡേ സൂര്യ.
0: ഡ്രൈവിംഗ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ നത്തിങ് ഇസ് ഇമ്പോസിബിൾ ആളാണ് പറഞ്ഞത്. പുതിയ റൂളൊക്കെ വരുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും അതിന് വേണ്ടിയിട്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലെറ്റ്സ് വിഷ് അവർ ഓൺ സൂര്യ ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് ഓൾസോ ഈ പാട്ടൊക്കെ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ കേട്ടോളൂ, നമുക്കിനി ബാക്കി കുറച്ചധികം ഷോപ്പിങ്ങിനെ കുറിച്ചും വീട്ടിലെ സാധനത്തിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഹോം ഡെലിവറി.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞു 30 മിനിറ്റ് ആയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് എന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. നമുക്കുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഈ ഫ്രിഡ്ജും നമ്മളും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കുഞ്ഞുനാൾ മുതൽ ഫ്രിഡ്ജിൽ എന്താകും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ചിലപ്പോൾ നമുക്കുണ്ടാവും. ഞാൻ പറയുന്നത് കുഞ്ഞുനാളിൽ ഫ്രിഡ്ജ് വീട്ടിലുള്ള സമയത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും അതിനകത്ത് എന്തായിരിക്കും, അതിനകത്ത് കുറേ ചോക്ലേറ്റ് ഉണ്ടാവും, കുറേ ഐസ്ക്രീം ഉണ്ടാവും, കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയി തുറന്നു നോക്കും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും വെറുതെ തുറന്നിട്ട് എന്താണല്ലേ നോക്കണം. അത് ഇനി കുറച്ചും കൂടെ ഒന്ന് വളരുമ്പോൾ എന്തായി, വീണ്ടും എന്തെങ്കിലും സാധനങ്ങൾ രാത്രിയിലൊക്കെ പോയി എടുത്ത് തിന്നാനുള്ളൊരു ഒരു ഒരു ഒരു ഇത് വരും, തൊര വരും. അത് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ രാത്രിയിലാണെങ്കിലൊക്കെ ഇരുന്ന് സിനിമ എന്തെങ്കിലും കാണാനിരിക്കുകയാണെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിലൊക്കെ വീണ്ടും പോയിട്ട് എന്താ ചെയ്യുക, ഫ്രിഡ്ജ് തുറന്ന് നോക്കും. നമുക്ക് ഈ ഫ്രിഡ്ജ് തുറന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്താ ഇതിനകത്തുള്ളത് എന്ന് നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സുഖം പിടിച്ച പരിപാടിയാണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു കുറേയും കൂടി ഒരു ബാധ്യതയൊക്കെയുള്ള, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടാകണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഏത് സാധനം വെച്ച് എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്നായിരിക്കും ചിന്തിക്കുക. പക്ഷെ പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്താണ് കഴിക്കാൻ കിട്ടുക എന്നായിരിക്കും ചിന്തിക്കുക. സോ അങ്ങനെ എന്തെങ്കിലും ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഫ്രിഡ്ജിൽ പോയി തുറന്ന്, അല്ലെങ്കിൽ ഈവൻ വീട്ടിൽ തന്നെ നമുക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരൊന്നും അറിയാതെ പോയി ഇങ്ങനെ പാത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ അവരൊന്നും അറിയാതെ പോയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെങ്കിൽ കുറച്ചിങ്ങനെ തോണ്ടി എടുത്തിട്ട് കഴിച്ചിട്ട് അതറിയാത്ത പോലെയൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഒരു ഒരു ലൈൻ വരച്ച പോലെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ അറിയാത്ത പോലെയൊക്കെ എടുത്തിട്ട് നമ്മളതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ചിലപ്പോൾ ഒരു കേക്കാവാം, എന്തോ ആവാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സത്യത്തിൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരും അറിയാതെ ഇങ്ങനത്തെ ചില കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഒന്ന് എന്നെ വിളിച്ച് പറയുക. എനിക്കും അങ്ങനെ കുറച്ച് ഓർമ്മകളിലേക്കൊന്ന് പോകണമെന്ന് തോന്നി. ഞാൻ എൻ്റെ കഥകൾ പറയാം. ഈ ഒരു കോമഡി സംഭവം ഉണ്ട് കേട്ടോ ഞാൻ പറയാം, പക്ഷേ എനിക്ക് നിങ്ങളുടെ കഥയാണ് ആദ്യം അറിയേണ്ടത്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം ഡയൽ ചെയ്യാം 444-9174. അങ്ങനെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഥയുണ്ടെങ്കിൽ എനിക്കൊന്ന് കേൾക്കണം. എന്നിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഇന്ന് ഒന്ന് സന്തോഷിക്കാനായിട്ട് ആ ഒരു ഓർമ്മകളിലേക്ക് പോയവർക്ക് ഞാൻ ജനനായകൻ മൂവി ടിക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് വേഗം വിളിച്ചോ, വിളിച്ചാൽ ഇപ്പം ഞാൻ ഫോൺ എടുക്കും. 444-9174. ഈ ഫ്രിഡ്ജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കഥയും ആവാട്ടോ. അതിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിബ്ലിങ്സിനെ പറ്റിച്ചെടുത്ത് കഴിച്ചിട്ടുള്ള എന്തെങ്കിലും കഥയാവാം, രാത്രിയിൽ എന്തെങ്കിലും പാത്ത് വെച്ചിട്ട് അത് പോയി എടുത്ത് കഴിക്കുന്ന കഥയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവാം, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ കഥ വിളിച്ച് പറയൂ, നിങ്ങളുടെ ഓർമ്മകൾ വിളിച്ച് പറയൂ. 444-9174 വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 444-9174. ജനനായകൻ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ചാൻസാണ്, മിസ് ചെയ്യേണ്ട കേട്ടോ.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: നല്ല ചൂടാണ് പുറത്ത്, നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക. നല്ല വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളം എടുത്ത് ഒറ്റ കമത്ത് കമത്ത് നല്ല രീതിയിൽ സമയമെടുത്ത് മാത്രം വെള്ളം കുടിക്കുക. നമുക്കൊരു പ്രശ്നമുണ്ട് ഈ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് എന്തെങ്കിലും കുടിച്ചാൽ മതി എന്ന് ചോദിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഓർഡർ ചെയ്യുകയോ ജ്യൂസോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് അങ്ങനെ ആ തണുപ്പോട് കൂടി അങ്ങ് കുടിക്കും. അതും പ്രശ്നമാണ്. വീണ്ടും നമ്മൾ ഇറങ്ങുന്ന ചൂടത്തേക്ക് തന്നെയാണ്. അപ്പോൾ ആ ചൂട് തണുപ്പ്, ചൂട് തണുപ്പ്, ആ ഒരു പ്രശ്നം വരും. നിങ്ങൾ റൂം ടെമ്പറേച്ചർ കുടിക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ തണുത്തത് വാങ്ങിച്ചാലും കുറച്ച് പതിയെ കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പം ഈ വെള്ളത്തിന്റെ കാര്യമൊന്ന് ഓർപ്പിച്ച്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യമൊന്ന് ഓർപ്പിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്, നമ്മുടെ ഫ്രിഡ്ജിന്റെ കഥയാണ്. കാരണം ഫ്രിഡ്ജിന്റെ ഓർമ്മകൾ, ഫ്രിഡ്ജുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പണ്ട് കട്ട് നിന്നിട്ടുള്ള പല കഥകൾ, ഇതൊക്കെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹോം ഡെലിവറിയിൽ.
6: യു

0: അങ്ങനെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മളെ കുഞ്ഞുനാളിലാണെങ്കിലും ഈവൻ എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ നിന്നും എന്തെങ്കിലും എടുത്തിട്ട് ഭയങ്കര കള്ളത്തരം കാണിച്ചിട്ടൊക്കെ എടുത്തിട്ടുള്ള കഥകളോ ഒക്കെയാണ് ഞാൻ പറഞ്ഞു. അയ്യോ ഒന്ന് ചെറുതായിട്ട് ഞാൻ ഞെട്ടിപ്പോയി, ഒന്ന് വിചാരിക്കരുത്, തൊട്ടടുത്ത് നിസയെ ഒന്ന് വന്ന് പേടിപ്പിച്ചിട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കഥകളാണ് പറയാനുള്ളത്. സോ ബേസിക്കലി എൻ്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? നമുക്ക് നോക്കാവേ.
1: ഹലോ, റാഷിദാണ്.
0: റാഷിദേ, എവിടെ നിന്നാ വിളിക്കുന്നത് ഇപ്പോ? ഓക്കെ, അപ്പൊ എന്തായാലും റാഷിദിന് കുഞ്ഞുനാളത്തെ എന്തെങ്കിലും കഥ പറയാനാണോ ഉള്ളത്? എന്താണ് ഫ്രിഡ്ജിൽ എന്താണ് കൊണ്ടേ ഒളിപ്പിച്ച് വെച്ചത്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എന്താണ് കട്ടുന്നത്?
1: ഒരുപാട് സാധനം കേട്ടിട്ടുണ്ട്.
0: ഓക്കെ,
1: മെയിൻ ആയിട്ട് പറയാനുള്ളത് കേക്കാണ്. അതിപ്പോ എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു.
0: അങ്ങനെ മുറിച്ചിട്ടില്ല?
1: അല്ല, കേക്ക് മുറിച്ചിട്ട് അതിന്റെ ബാക്കി നമ്മളെല്ലാവർക്കും ഇങ്ങനെ ഒരു വെക്കാനും വേണ്ടിട്ട് ഓരോരോ പീസ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇതാക്കിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുമല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അല്ലാതെ ഓരോരോ പീസ് ഇട്ടു. ഞാൻ ഇന്ത്യ ആദ്യം കഴിച്ചു, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്താക്കി, രണ്ട് പീസൊക്കെ എടുത്തിട്ട് അങ്ങനെ കറക്റ്റ് ചെയ്ത് എണ്ണം പറഞ്ഞിട്ട് അങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച്
0: അടുത്ത ദിവസം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്.
1: അതെ അതെ, മെല്ലെ പോയിട്ട് അതിൽ ഒരു പീസിന്ന് പകുതി ഇങ്ങനെ കറി ആരും അറിയാത്ത രീതിയിൽ ഓരോന്നും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്ത് എന്നിട്ട് ഒരു പീസാക്കി മാറ്റി. അത് കഴിച്ച് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാ വരെ
0: ഇതുവരെ അറിഞ്ഞിട്ടില്ല,
1: ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ പറയണം തോന്നി, പെട്ടെന്ന് ഇത് കേട്ടപ്പോഴാണ് അതോ എടുത്ത് വിളിച്ചത്.
0: എന്നാലത് വല്ലാത്തൊരു കഴിവാണ്, ആരും മനസ്സിലാക്കിയില്ലെന്നുള്ളതാണ്. അതിന് കറക്റ്റ് ഒരു എന്താ പറയാ, സ്റ്റൈലും ആർട്ടും
1: എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ കേക്കുമ്പോ ചെറിയ സ്ലൈസ് ചെയ്തിട്ട് ഒരു വലിയ സ്ലൈസ് ആക്കി മാറ്റി. ഞാൻ
0: ഇവിടെ ഭയങ്കര കൊള്ളാം. ഇത് ഏകദേശം എത്ര പ്രായമുള്ളപ്പോഴാ?
1: ഇത് ഏകദേശം എനിക്കിപ്പോ 25 വയസ്സ് 24 വയസ്സാണ്. ഏകദേശം 2 കൊല്ലം മുന്നേ.
0: ഓ കൊള്ളാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു.
1: എനിക്കിതിങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോഴേ പറയണെന്ന് തോന്നി. ഇപ്പൊ അറിയുമോ, വലിയ പ്രശ്നമില്ല.
0: അതെ അതെ, നാട്ടിലെവിടെയാണ്?
1: ഞാൻ നാട്ടില് മലപ്പുറം ജില്ലയില്.
0: ഓക്കെ, അവിടെ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്?
1: അതെ, നാട്ടിൽ നടന്നത്.
0: അടിപൊളി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കഥ. അല്ല, കൂടെ ആരാ ഇപ്പൊള്ളേ?
1: ഇല്ല, ആരില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു മാഡത്തിന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും.
0: ആ ശരി ശരി ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടു കഥ എന്തായാലും കേട്ടോ. ഓക്കെ, ബൈ ഡിയർ, ബൈ ബൈ ബൈ. അങ്ങനെ നമ്മൾ ഒരു കഥ കേട്ടു, ഇനിയും കഥകൾ പറയാനായിട്ടുണ്ട്. ചിലരുടെയൊക്കെ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഫ്രിഡ്ജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കഥകളൊക്കെ തന്നെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്നും അടിച്ചു മാറ്റി കഴിച്ചത് കൂടുതൽ ഐസ്ക്രീം ആയിരുന്നു, പിന്നെ ചോക്ലേറ്റ്സും. അല്ലവീന്റെ മെസ്സേജും ഉണ്ട്, ബാക്കി മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഞാൻ അതിലേക്കൊക്കെ പോകുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് നേരെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: ഞാൻ രഞ്ജി പണിക്കർ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ. ഹോം ഡെലിവറി.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ലക്ഷ്മിയാണ് കൂടെയുള്ളത്. ഞാനുണ്ടല്ലോ, കുറച്ച് മുൻപ് നമ്മളിങ്ങനെ ഫ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് വിളിച്ചൊരു കോളർ പറഞ്ഞെന്തായിരുന്നു, ആളുടെ കയ്യിലേക്ക് ഒരു 5 വയസ്സുള്ളപ്പോൾ ഉപ്പ കൊണ്ടുവന്ന ഒരു ട്രേ ഓഫ് മുട്ട, അതായത് ഒരു 30 മുട്ട ഉണ്ടാവും. മുട്ട കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ ഉമ്മ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, നേരെ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെച്ച് 30 മുട്ടയും കേടായിപ്പോയി. ആ കഥയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു അങ്ങനെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാലോ എന്ന്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയണമെന്ന് അറിയാണെങ്കിൽ ഷേ, നാക്കൊക്കെ ഫുൾ ഉളുക്കുന്നുണ്ടല്ലോ രാവിലെ തന്നെ. അപ്പോൾ അറിയുന്നുണ്ടെങ്കിൽ നേരെ തന്നെ മെസ്സേജ് അയയ്ക്കുക 5000097 കേട്ടോ. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ഇൻ സുനോ കുക്ക് ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഓഫ് എഗ് എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം ഏതാണ്? ഓക്കെ, ക്യാപിറ്റൽ ഓഫ് എഗ്. ആ എന്നല്ലേ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലപ്പേരിന് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഓഫ് എഗ് എന്നൊക്കെ ഇങ്ങനെ പറയുമോ എന്നൊക്കെ ഞാനും വിചാരിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ എഗ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ എഗ്ഗിൻ്റെ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എണ്ണമൊക്കെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു സ്ഥലത്താണ്, ഈ ഒരു സിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം. ബേസിക്കലി അത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലം തന്നെയാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കി ആൻസർ അറിയാമെങ്കിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക 5000097. സോ ദ ക്യാപിറ്റൽ ഓഫ് വെഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? ആ ആൻസേഴ്സ് വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ വേഗം തന്നെ അയച്ചോളൂ 5000097. കാരണം ഇന്നത്തെ നമ്മുടെ സ്വന്തം തലപ്പതി വിജയുടെ സിനിമ, ഇന്ന് സൂര്യയുടെ ബർത്ത്ഡേയിൽ, ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ തലപ്പതി വിജയുടെ സിനിമ ജനനായകൻ ഇറങ്ങുകയാണ്. ആൻഡ് വി ആൾ ആർ സോ എക്സൈറ്റഡ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. സോ അതുകൊണ്ട് ആ ഒരു ആൻസേഴ്സ് പോന്നോട്ടെ 5000097. ഓക്കെ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. എല്ലാവരും കറക്റ്റായിട്ടോ അയക്കുന്നത്, ഒരാൾ പോലും ഇതുവരെ തെറ്റിച്ചിട്ടില്ല. അപ്പോൾ വേഗം തന്നെ അയച്ചോളൂ ആരാണ് ആ ഒരു ലക്കി വിന്നർ, അവർക്ക് ആ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കോളും വരുന്നതായിരിക്കും. സോ വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ 5000097. ദ ക്വസ്റ്റ്യൻ ഈസ് ബേസിക്കലി ദ എഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആ ഒരു സ്ഥലം ഏതാണ്?

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിനുള്ള ആൻസർ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ആൾക്കാരുടെ ആൻസേഴ്സ് ഞാനിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്ലി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പേരൊക്കെ ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റനിലേക്കും അതിന്റെ ആൻസേഴ്സിലേക്കും ഒന്ന് പോയാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ ഏത് സ്ഥലമാണ് എഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്? അങ്ങനെ എഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ഇവിടെ മെസ്സേജ് അയച്ചിരിക്കുന്ന റൈറ്റ് ആൻസർ തന്നെയാണ്. പക്ഷേ രണ്ട് മൂന്ന് പേർക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. തെറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ടും ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടും ഒക്കെ തന്നെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാൾ കുറച്ചും കൂടി, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ, എഗ് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഹാറുണ്ട് മെസ്സേജ്, പി ടി എസ്, അതുപോലെ തന്നെ അജീബ് സുലൈമാൻ, ഇതില്ല കേട്ടോ, ഹൈദരാബാദ് അല്ല കേട്ടോ. നിബിൻ നായർ അല്ല. അതുപോലെ പ്രകാശ്, രജീഷ്, ഇ, അബൂബക്കർ, സൂരജ്, എല്ലാവരുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. ചില ആൾക്കാരുടെ പേരുകളില്ല. അല്ല, മീൻ ഷീജ, ഷിഹാബുദ്ദീൻ, സമീർ, ഹുസൈൻ, ഹരിലാൽ, ഇതാരുടെ പേരാണ്, അയ്യോ പേര് കാണുന്നില്ലല്ലോ, ഫിലിപ്പ് ജോസ്, അതുപോലെ ഇഫ്തിക്കർ, ഫൈസൽ, അജയ് എസ് കുമാർ, സലീം, നികേഷ്, നസീം, അങ്ങനെ കുറേ പേരുടെ മെസ്സേജസ് ഞാൻ കണ്ടു. ഓക്കെ, ഇതെന്താ പ്രുഡൻഷ്യൽ? ഓക്കെ, ഓ ഓക്കെ, കമ്പനിയുടെ പേരാണല്ലോ ഇട്ടേക്കുന്നത്, പ്രുഡൻഷ്യൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. സൂരജ്, എല്ലാവരുടെയും മെസ്സേജുകൾ ഞാൻ കാണുന്നുണ്ട്. സോ ബേസിക്കലി ഇന്നത്തെ നമ്മുടെ സുനോ കുക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ, എ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം എന്ന് പറയുന്നത് നമക്കല്ലാണ് കേട്ടോ. നമക്കൽ അല്ലെങ്കിൽ നമക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്, തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് മില്യൻസ് ഓഫ് എഗ് എവറി ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എഗ് പ്രൊഡക്ഷൻ നടക്കുന്നതും ഇവിടെ നിന്നാണ്. ഏറ്റവും ഒരു ഇന്ത്യയുടെ ടോട്ടൽ എഗ് പ്രൊഡക്ഷനിൽ മേജർ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് റോള് വഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ബാക്കിയുള്ള സ്റ്റേറ്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എഗ് പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ പോകുന്ന എഗ്സ് ഈ നമക്കൽ ഏരിയയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് തന്നെയാണ്. ഒരുപാട് പോൾട്രി ഹബ്ബുകളുള്ളൊരു സ്ഥലം, ഫാമിംഗ് എക്കോസിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. സോ ബേസിക്കലി ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ റൈറ്റ് ആൻസർ പറഞ്ഞവരിൽ നിന്നും കുറച്ച് പേരെ എനിക്ക് സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. കാരണം ഫൈനൽ സെറ്റ് ഓഫ് മൂവി ടിക്കറ്റ്സ് എനിക്ക് കൊടുക്കണം. ഇന്ന് ജനനായകൻ ഒരുമിച്ച് നമുക്ക് പോയി കാണണ്ടേ, അടിച്ച് പൊളിക്കണ്ടേ.

ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ, ഞാൻ നമുക്കിൽ നിന്നാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്കല്ലാണ് കേട്ടോ. ഒരു നായും നായും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. സോ അത് ശ്രദ്ധിച്ച ആൾക്കാർക്ക് താങ്ക് യു സോ മച്ച് ഫോർ കറക്റ്റിംഗ് മീ. നാമക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by.
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
8: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: സുനോ ബോളിവുഡ്.

വീക്കെൻഡ് ആണ്, വ്യാഴാഴ്ച ആയി കഴിഞ്ഞാൽ ഈ കുട്ടിപ്പട്ടാളംസൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവരെയൊക്കെ കൊണ്ട് ഇനി എങ്ങോട്ടേക്ക് ഇറങ്ങും ഇറങ്ങും എന്നുള്ളൊരു വലിയ ചോദ്യമാണ് മൈൻഡിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളും കൂടി അടച്ചിട്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ടേ നമ്മളൊന്ന് വീക്കെൻഡ് ആവാൻ വേണ്ടി കാത്തിരിക്കും. ആ എൻ്റെ വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ പോലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാരുടെ കുട്ടികൾ കാരണം അവരായിട്ട് പുറത്തെങ്ങോട്ട് പോകണം എന്നൊക്കെയാണ് ഇപ്പം ചിന്ത. അങ്ങനെ ചില സ്ഥലത്തൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ ഒരു സ്ഥലം വേണം ഞാൻ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ, ബിക്കോസ് ആക്ച്വലി ഐ വർക്ക്ഡ് ദെയർ ബിഫോർ, സോ അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് ലൈക്ക് മൈ ഫേവറേറ്റ് പ്ലേസ്. പക്ഷേ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇതുവരെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ വിനായകൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ പോയിരുന്നു. ദേ റിയലി എൻജോയ്ഡ് ഇറ്റ്. മാത്രമല്ല ഈ ചൂട് സമയം ആയതുകൊണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കൊച്ചുങ്ങൾക്ക് പറ്റത്തില്ല, അത്രയും ഹ്യൂമിഡിറ്റിയാണ്. അപ്പം ഇങ്ങനെ ഇൻഡോർ സ്ഥലങ്ങളാണ് അവർക്ക് ബെസ്റ്റ്. അപ്പം അങ്ങനെയുള്ളൊരു ഇൻഡോർ സ്ഥലമാണ് ബൗൺസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ തവാർ മോളിലാണ്, തവാർ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ബൗൺസ് വരുന്നത്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. സോ ബൗൺസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിറ്റ് ഓഫ് എക്സ്പെൻസീവ് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഒരാൾക്ക് ഐ തിങ്ക് ഒരു കുട്ടിക്ക് മേ ബി ഒരു 90 to 100 ആ റേഞ്ചൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവർ ഭയങ്കര എൻജോയ് ചെയ്യും. ഒരു 1 hour അല്ലെങ്കിൽ ഈവൻ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല സുഖസുന്ദരമായിട്ട് അവർ കഷ്ടപ്പെട്ട് ചാടി ആകെ മൊത്തത്തിൽ എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തന്നെ അവർ ടോട്ടൽ ആ ഒരു 1 hour എൻജോയ് ചെയ്യും. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഓപ്ഷനാണ്. പിന്നെ അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു സ്ഥലമാണ് നമ്മുടെ ഈസ്റ്റേൺ സ്ക്വയറിൽ, വീണ്ടും സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ നമ്മുടെ ലോക്കൽ ഡേറ്റ്സ് ഫെസ്റ്റിവൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഇപ്പം ഈ ഒരു സമയം ഡേറ്റ്സിൻ്റെ സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് അതുവഴി പോയാൽ ഡേറ്റ്സ് മാത്രമല്ല ഡേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. 4 PM to 9 PM ആണ് സൺഡേസ് ടു തേഴ്സ്ഡേ വരുന്ന ടൈമിംഗ് എന്ന് പറയുന്നത്. ഫ്രൈഡേ സാറ്റർഡേ 4 PM to 10 PM ആണ്. പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഈസ്റ്റേൺ സ്ക്വയർ സൂക്ക് വാക്കിഫിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നടത്തുന്ന സമയത്ത് ഫുൾ എയർ കണ്ടീഷൻഡ് ആയിരിക്കും ആ ടെൻറ്റ്. അതുകൊണ്ട് തന്നെ സുഖസുന്ദരമായി നമുക്കതിലൂടെ നടന്ന് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്. ഈ ഒരു ഖത്തറിൻ്റെ റിച്ച് അഗ്രികൾച്ചറൽ ഡേറ്റ്സ് ഹെറിറ്റേജ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത് നടത്തുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോയി ഏറ്റവും ലോക്കലി ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വാങ്ങിക്കാം കേട്ടോ. എനിക്കൊന്ന് ഒരുപാട് പേരുടെ ഡയറ്റിലൊക്കെ ഡേറ്റ്സ് ഒരു പ്രധാന ഘടകമാണ്. രാവിലെ ഒരു 2 ഈത്തപ്പഴം കഴിക്കുക എന്നൊക്കെ പറയുന്നത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ്സ് ഒന്ന് വാങ്ങിച്ചോളൂ. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റ് 2 സ്ഥലങ്ങളുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറയാം. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. ദാസേട്ടൻ പാടിയ പാട്ടാണ്, ഷിക്കാർ മൂവിയിലെ സോങ്ങാണ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
4: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
3: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
2: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
5: മർസ, ബി ഫ്രഷ്, ബി യു.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
9: ഹായ്, ഞാൻ റോമ.
10: യു ആർ ലിസണിംഗ് ടു
9: Radio Suno 91.7 FM. Kittu kittu kuttu kudam.

കത്താറ കൾച്ചറൽ വില്ലേജില് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് പോകുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നേരെ പോയിക്കോ റേഡിയോസിനോടെ പേജിലേക്ക്, ഇൻസ്റ്റഗ്രാം പേജിലേക്ക്. അവിടെ ഒരു റീലുണ്ട്. ആ റീലിൽ ഞാൻ അത് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റീലാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ഹോം ഡെലിവറി. അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സോ ഈ ഒരു സമയം നമ്മൾ ഈ ഒരു വീക്കെൻഡിൽ കുഞ്ഞുങ്ങളെ എവിടെയൊക്കെ കൊണ്ടുപോകാം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലൊക്കെ പാവങ്ങളിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും. ഇരുന്ന് വേറെ ഒരു പണിയില്ലല്ലോ. സ്കൂളില്ല, ഒന്നുമില്ല, സിനിമ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂൺ കാണുക, ഇരിക്കുക, ഫുഡ് കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, എഴുന്നേക്കുക, ഇതന്നെ ഇരിക്കും ചിലപ്പോൾ ഇവിടെയുള്ള കുട്ടികളുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അവരെ കളവേഴ്സ് എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോവുക. ഇത് കഥ കലണ്ടർ നടത്തുന്ന ഒരു പരിപാടിയാണ്. സോ കളവേഴ്സ് എക്സ്പീരിയൻസ് സത്യത്തിൽ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കത്താറ കൾച്ചറൽ വില്ലേജിൻ്റെ സദേൺ പാർക്കിങ്ങിലാണ്. സോ സദേൺ പാർക്കിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ദോഹയിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ കത്താറയിലേക്ക് പോയിട്ട് പിന്നെ സദേൺ പാർക്കിംഗ് അന്വേഷിച്ച് പോകാതെ അതിനു മുൻപ് തന്നെ സെൻറ്റ് റീജസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ അൽ ഖസർ മെട്രോ സ്റ്റേഷനിലേക്കും ഒക്കെ പോകുന്ന റോഡുണ്ടാവും. ആ റോഡിലൂടെ പോയിട്ട് ഒന്ന് യു ടേൺ എടുക്കുന്ന, ആ സെൻറ്റ് റീജസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ യു ടേൺ പോലെയാണ് ആ റോഡ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ തന്നെ ആ ഒരു പാർക്കിങ്ങിൽ തന്നെ കാണാൻ പറ്റും വലിയ ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഈ കളവേഴ്സിൻ്റെ സംഭവം. അങ്ങോട്ടേക്ക് ജസ്റ്റ് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ 4 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഇവിടെ അലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 35 മിനിറ്റ്സ് ഇവൻ്റ് ആണ് സത്യത്തിൽ. പക്ഷേ നമുക്ക് അതിന് മുൻപ് തന്നെ അവിടെ ചെന്നിട്ട് പുറത്ത് കുറേ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ തന്നെ ടിക്കറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് പ്ലാറ്റിനം ലിസ്റ്റ് എന്ന് പറയുന്നതിലൂടെയും ടിക്കറ്റ്സ് എടുക്കാം. 35 റിയാലാണ് വീക്ക് ഡേയ്സിൽ, 55 റിയാലാണ് വീക്കെൻഡ്സിൽ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ പുറത്ത് ആ ഒരു സ്ഥലത്ത് ഒരുപാട് കളറിങ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് ഒരുതരം സാൻഡാണത്. ആ സാൻഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരോ പിക്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനെ കളർ ചെയ്ത് കൊടുക്കാം. കളർ ചെയ്യുന്നത് ഈ സാൻഡ് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് പുറത്ത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു 35 മിനിറ്റ്സ് ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോരോ റൂമിലേക്ക് കൊണ്ടുപോകും. അതായത് നമ്മൾ അകത്തേക്ക് കയറുന്നു, ഒരു സ്ഥലത്തു നിന്ന് ഒരു ഇൻട്രഡക്ഷൻ പറയുന്നു, അടുത്ത റൂമിലേക്ക് കയറുന്നു, ഓരോരോ സ്ഥലത്തും ഓരോരോ കളേഴ്സും ഭയങ്കര രസമായിട്ടുള്ള വിഷ്വൽസും അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. അതായത് അവർ നമ്മളടുത്ത് ഇങ്ങനെ പറയും, ബോൾ അവിടെ ഇടുമ്പോൾ ആ ബോളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം, ഒരു മാജിക്കൽ വേൾഡിൽ കയറിയ പോലെയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നമ്മൾ താഴെ എത്തണം. താഴെ എത്തിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ബോളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വാളിലേക്ക് എറിയുമ്പോൾ അവിടെ ഒരു രൂപം ഉണ്ടാവും, ആൾക്ക് ഇങ്ങനെ അടി കൊണ്ട് ആളിങ്ങനെ ഇതായി പോകുന്ന പോലെ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തടുത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു മാജിക്കൽ ഒരു ഫീൽ ചെയ്യുന്ന പോലത്തെ സംഭവങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം പറ്റുന്ന പോലെ പറഞ്ഞു തന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ, അതുപോലെ തന്നെ അവിടെ ചെന്ന് നോക്കൂ. ആൻഡ് ഇറ്റ്സ് റിയലി ഫൺ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് കേൾക്കേണ്ട സമയമാണ്. കാരണം ഇന്നത്തെ ദിവസം സൂര്യയുടെ ബർത്ത്ഡേ ആണല്ലോ.

അപ്പൊ ഈ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാം. അതിനോടൊപ്പം തന്നെ മറ്റു പല ബ്യൂട്ടിഫുൾ സോങ്സും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പുലിവാൽ കല്യാണത്തിൽ ഒരു പാട്ട് നെക്സ്റ്റ് വരുന്നുണ്ട്. എല്ലാം പറയാനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കേട്ടോണ്ടിരിക്കാത്തതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. ലെറ്റ്സ് ഹിയർ ദ സൂര്യ ഹിറ്റ് ഓഫ് ദി അവർ.

0: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
1: Lulu, where the world comes to shop.
2: Just feel like you're
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: You are listening to Radio Suno 91.7 FM.
8: 91.7 FM.
9: Qatar's favorite radio station.

ഇന്നത്തെ വീക്കെൻഡ് ആയിട്ടുള്ള ഹോം ഡെലിവറി, അതായത് തേഴ്സ്ഡേ ഉള്ള ഈ ഒരു ഹോം ഡെലിവറി ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തുടക്കം മുതൽ എത്ര എത്ര കോൾസ്, എത്ര എത്ര മെസ്സേജസ് ഭയങ്കര രസകരമായിട്ട് തീർന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ തീർന്നതിന് മുൻപായിട്ട് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വീക്കെൻഡിൽ പോകാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിലെനിക്ക് ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ കോൺഫറൻസ് സെൻറ്ററിൽ നടക്കുന്ന നമ്മുടെ ഇതാണ് ടോയ് ഫെസ്റ്റിവൽ, ആണ് ഖത്തർ ടോയ് ഫെസ്റ്റിവൽ. ഇത് ജൂലൈ 31st വരെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളുമായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. 2 PM to 10 PM ആണ്. വീക്കെൻഡ്സിൽ മാത്രം 11 വരെ ഉണ്ടാവുന്നതായിരിക്കും. ഏകദേശം 22,000 ഓൾമോസ്റ്റ് മീറ്റേഴ്സ്, സ്ക്വയർ മീറ്റേഴ്സ് ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുൾ ഹാളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഖത്തർ ടോയ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് തീം ബേസിസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. പല കാറ്റഗറീസ് ആയിട്ടാണ്, അതായത് കുഞ്ഞുങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് അവർക്ക് ഓരോന്നും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സെഷൻ ഉണ്ടാവും, കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ സെഷൻ ഉണ്ടാവും. അങ്ങനെ ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ പേരൻസിനൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കര രസമായിട്ട് കുട്ടികളെ കൊണ്ടുപോയി അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സമയവും കൊടുക്കാം. നിങ്ങൾക്കും അവിടെ ഇരുന്നിട്ട് അവിടുത്തെ ചെറിയ ചെറിയ കോഫി ഷോപ്സ് എന്നൊക്കെ തന്നെ കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഒരു വേൾഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് 50 വീക്ക് ഡേയ്സിൽ, വീക്കെൻഡ്സിൽ 70 കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു സ്ഥലമാണ് കുട്ടികൾക്ക് പോകാൻ പറ്റുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ടോയ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോയിക്കോളൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് തൽക്കാലം പോകാൻ സമയമായിരിക്കുകയാണ്. ഈ വൈകുന്നേരം ഒരു 4 ആവാറാകുമ്പോൾ ചെറിയ ഗെയിമൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ കേട്ടുകൊണ്ടിരിക്കുക തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറി ആണ്. അഷ്ടമി ആയിരുന്നു കൂടി ഉണ്ടായിരുന്നത്. നമുക്കൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകാം. പദയാത്രയിലേക്ക് പോവാണ്. പദയാത്രയെന്നാണോ പടയാത്രയെന്നാണോ? എനിക്ക് കേൾക്കുന്ന എപ്പോഴും പദയാത്രയെന്നാണ്. അപ്പം ഈ പദയാത്രയിൽ, ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവുന്നതായിരിക്കും. ജോബ് കുര്യൻ കളക്ഷൻസിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് എനിക്കിത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നല്ല നല്ല ബ്യൂട്ടിഫുൾ സോങ്സ്, അതായത് മാറ്റിനി ക്ലാസിക്സ് അടുത്ത മണിക്കൂറിൽ വെയിറ്റിംഗ് ആണ്. അത് കേൾക്കാനും മറക്കണം. എല്ലാവർക്കും ഒരു ഹാപ്പി മാറ്റിനി ക്ലാസിക്സ് അടുത്ത മണിക്കൂറിൽ വെയിറ്റിംഗ് ആണ്. അത് കേൾക്കാനും മറക്കണം.

0: suno 91.7 fm Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്നൊരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: ഹോം ഡെലിവറി.

0: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: മാറ്റിനി ക്ലാസിക്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
6: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
7: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
6: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
8: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
1: മർസ, ബി ഫ്രഷ്, ബി യു.
9: Matinee Classics.
10: Matinee Classics.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7.
1: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
2: Lulu, where the world comes to shop. Just feel
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: Brought to you by
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: മാറ്റിനി ക്ലാസിക്സ്.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി ക്ലാസിക്സിലൂടെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ നേരെ സിനിമാ വിശേഷങ്ങളിലേക്ക് എത്തുകയാണ്. മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂറിൽ ഞാൻ സദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ കടുപ്പമുള്ള കഥകളിലേക്കോ വലിയ വലിയ സ്റ്റോറിയിലേക്കോ ഒന്നും പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സിനിമയുടെ ഒരു ഡയലോഗ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന മൂവിയാണ്, അധികം ഒന്നും ആലോചിച്ച് പോകണ്ടാത്ത ഒരു സിനിമയാണ്. ഈ ഒരു ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം. ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുന്നതാണ് ആ ഒരു ഡയലോഗ് കേട്ടോ. ആ ക്യാരക്ടറിന്റെ പേരെന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി, ഭയങ്കര സിമ്പിളാണ്. ഇതാ കേട്ടോ.
1: നിങ്ങൾക്ക് സുഹൃത്തും സഹപാഠിയും സഹോദരനും ഒക്കെയായി ആദ്യമായ ഒരു ആൺകുട്ടി ഈ ക്യാമ്പസിൽ കാലുകൊത്തുകയാണ്.
0: ആ ഒരു ആൺകുട്ടിയുടെ പേര് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ പേരെന്താണ് സിനിമ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മെസ്സേജിൽ പറയാവുന്നതാണ്, 5000 9 1 7 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: റേഡിയോ സനം, റേഡിയോ സനം 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 Million Reals.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: This is Matinee Masha, only on
0: Radio Sunoo 91.7 FM. Matinee Masha,
2: brought to you by Safari, world class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഒത്തിരി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലേ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 5000917 എന്ന നമ്പറിലേക്ക് ഞാനൊരു ക്യാരക്ടറിന്റെ പേര് ഇങ്ങനെ ചോദിച്ച് വരുന്ന സമയമായിരുന്നു. ഒരു ഓഡിയോ കൂടി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു അത്.
1: നിങ്ങൾക്ക് സുഹൃത്തും സഹപാഠിയും സഹോദരനും ഒക്കെയായി ആദ്യമായ ഒരു ആൺകുട്ടി ഈ ക്യാമ്പസിൽ കാലുകൊത്തുകയാണ്.
0: ആ ആൺകുട്ടി കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചോദിച്ചിട്ടുള്ളത്. മറുപടികൾ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. ഏത് മൂവിയാണ് എന്നുള്ള സംഭവമൊക്കെ എല്ലാവർക്കും പിടികിട്ടി. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചോക്ലേറ്റ് എന്ന് പറയുന്ന മൂവിയിലെ ഡയലോഗായിരുന്നു അത്. ഷാഫി ആയിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. അതിന്റെ കഥ സച്ചി സേതു അവരുടെ കഥയായിരുന്നു. അവരൊരു വാർത്ത വായിച്ചതിൽ നിന്നാണ് ഈ സിനിമയുടെ കഥയിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, ആ സിനിമയെ കുറിച്ച് ഷാഫി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ.
2: വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അതിൽ. വിമൻസ് കോളേജിൽ പഠിക്കാൻ വരുന്ന ഒരു പയ്യൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഏതൊരു മാഗസിനിലോ ഒരു ന്യൂസ് ആണ് സച്ചി സേതു എടുത്ത് അതൊരു കഥയാക്കി എന്റെ അടുത്ത് വന്നത്. അപ്പോ അത്തരത്തിന് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എലമെന്റ്, പിന്നെ നമ്മൾ അത് നല്ല ഹ്യൂമറിലൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളർഫുൾ ായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു വെച്ചാലും ഒരു കുഴപ്പം പറ്റില്ല, കാരണം അതിനകത്ത് അങ്ങനെ ഓവർ എക്സാജറേഷൻ ഒന്നും ഇല്ല.
0: ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു, നല്ല കളർഫുൾ ആയിട്ട് അല്ലെങ്കിൽ കുറെ കോമഡികളുള്ള ഒരു ക്ലൈമാക്സ് ഒന്നും നമ്മൾ മറക്കില്ല ആ സിനിമയുടെ. കുറച്ച് വിശേഷങ്ങൾ കൂടി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിനു മുൻപ് അടുത്ത പാട്ടുകൂടി നമ്മളൊന്ന് കേൾക്കാണ്. മാറ്റ്നി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: Yeah, Jay Surya. Jay Surya.
5: You're listening to Radio Suno.
4: Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഹേയ്,

0: സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പോസ്റ്റർ വന്നപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു, എന്തോ ഒരു വ്യത്യാസം ഈ പോസ്റ്ററിനില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു. ഒപ്പം സിനിമയുടെ പേരും ശ്രദ്ധിച്ചു. സിനിമയുടെ പേര് ഭൗമ എന്നുള്ളതാണ്. രജനീസ് ബാബു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഭൗമ. ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീട്ടിലെ അത്താഴമേശയ്ക്ക് ചുറ്റും ഒത്തുകൂടിയിരിക്കുന്ന ആളുകള് അവിടെ നടക്കുന്ന കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു പോസ്റ്ററായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങള് വിനീത്, ദിലീഷ് പോത്തൻ, സാഗർ സൂര്യ ഇവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന സിനിമയാണ് ഭൗമ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ അങ്ങനെ 5 ഭാഷകളിലായിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. പെൻഡുലം എന്ന് പറയുന്ന ഒരു സിനിമ ഓർമ്മയുണ്ട്. ഒരുപാട് ആ സമയത്ത് റിലീസായ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു പെൻഡുലം. ആ സിനിമയ്ക്ക് ശേഷം രജനീസ് ബാബു സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ഭൗമ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലെ തന്നെ സിനിമയും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി നമ്മൾ കേൾക്കുകയാണ്, മാറ്റിനി മാഷപ്പിൽ.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: Adi, ende birthday celebration ende chelo vende.
4: Samsamindu mandi mandi.
5: Uff. ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ, വെള്ളം കുടിക്കുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചൂടിന്റെ സമയത്ത് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണിത് കേട്ടോ.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
1: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
3: ചോക്ലേറ്റ് സിനിമയിലെ ഒരു ഡയലോഗ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിങ്ങനെയാണ് കേട്ടോ.
7: നിങ്ങൾക്ക് സുഹൃത്തും സഹപാഠിയും സഹോദരനും ഒക്കെയായി ആദ്യമായി ഒരു ആൺകുട്ടി ഈ ക്യാമ്പസിൽ കാലുകൊത്തുകയാണ്. വെൽക്കം ടു അവർ കോളേജ്.
8: താങ്ക് യു.
3: ആ കഥാപാത്രത്തിന്റെ പേര് ഇതാ ഇങ്ങനെയായിരുന്നു.
7: ശ്യാം ബാലഗോപാൽ, ഫസ്റ്റ് എം എ ഇംഗ്ലീഷിൽ പുതിയ അഡ്മിഷൻ.
3: അതായിരുന്നു ചോക്ലേറ്റ് മൂവിയില് പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ദുൽഖർ മൂവിയുണ്ട്. ഓണത്തിന് ആ ചിത്രം റിലീസ് ആവാനായിട്ട് പോവാണ് കേട്ടോ. ഐ ആം ഗെയിം എന്ന് പറയുന്ന ദുൽഖർ മൂവിക്ക് വേണ്ടിയിട്ട് ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമയായിട്ടാണ് ആ ചിത്രം വരാനായിട്ട് പോകുന്നത്. ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ മൂവി തന്നെയായിരിക്കും നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത് കേട്ടോ. മൂവി സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്താണ്. ആർ ഡി എക്സ് മൂവിയൊക്കെ സംവിധാനം ചെയ്ത നഹാസിലെ ആ നഹാസാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ തെന്നിന്ത്യയിലെ തന്നെ 100+ ലൊക്കേഷനുകളിലാണ് ഈ സിനിമയുടെ ഒരു ചിത്രീകരണമൊക്കെ പൂർത്തിയാകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിട്ട് ആ ചിത്രം വരട്ടെ, അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ കൂടി പറഞ്ഞുകൊണ്ട് മാഗ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം. റേഡിയോ സുനു 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: Good afternoon, everyone. Welcome to Radio Suno 91.7 FM. The Matinee Mashup in the time order. Cinema logate visheshangalokke ningalude irilekku ethikkanayitta Sandeepaanu ippo dei kooda join cheynathu. Ee oru time il oru vaadu vera ariyan aagrahikkunnathu. Yes, that particular movie that we have been waiting for. Cinemayude visheshangalilekku namukku kadakkam. But then before that, to the ones listening to me right now, ettom manoharamayittulla oru afternoon neriyana oru weekend lottu koodi kadakkunna samayokke aayi varunnu. Uthri planningsum kaaryangalum okke aayittu munnottu povumbol ellarum thanne healthy ായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ബിയോണ്ട് ഡൗട്ട് എല്ലാ വീക്കെൻഡുകളും പോലെ തന്നെ ഈ വീക്കെൻഡും അമേസിംഗ് ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ള ആ ഒരു ആശംസകളോടുകൂടി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ദിവസം പ്ലാൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വൺ ലാസ്റ്റ് ചാൻസ്, യെസ് ജനനായകൻ സിനിമയുടെ ടിക്കറ്റ്സ് വിൻ ചെയ്യാനുള്ള അവസാന ഒരു അവസരവും കൂടി നിങ്ങളെ കാത്തിരിക്കുകയാണ്. സോ ആ ഒരു ചോദ്യത്തിലേക്ക് കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM. This is Qatar's happiness frequency, Matinee Mashup in the time.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.
1: This is Matine Masha, only on
6: Radio Suno 91.7 FM.
1: Brought to you by
7: Safari, world-class shopping experience, Doha, Qatar,
1: and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: ബ്രോട്ട് ടു യു ബൈ
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

Once again, welcome back to Radio Suno 91.7 FM. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സന്ധ്യമാണ് കൂടെയുള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടിക്കറ്റ്സുമായിട്ട് ദേ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് ടു വിൻ ദ ടിക്കറ്റ്സ് ഫോർ ദ മൂവി ജനനായകൻ. ഇഫ് യു ആർ എ അൾട്ടിമേറ്റ് വിജയ് ഫാൻ, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 200% നമുക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന പല ജോണേഴ്സിലും അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി സീരിയസ്, കോമഡി, ആക്ഷൻ, ഏത് തന്നെയാണെങ്കിലും ഫാമിലി മൂവീസ്, ഇതൊക്കെ തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഒരുപാട് നല്ല മെമ്മറീസ് തന്നെയാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി മെമ്മറീസ്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് 90s കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് വാസ് ഓൾവേസ് എ വികാരം വെൻ വിജയ് മൂവി ഈസ് ഓൺ ടി വി. അന്ന് നമ്മൾ ഒരിടത്തും പോകില്ല, ടി വിയുടെ ഫ്രണ്ടിൽ തന്നെയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യത്തിലേക്ക്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ എൻ അൾട്ടിമേറ്റ് വിജയ് ഫാൻ, ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി ആൻസേർഡ്. പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് ടു വിൻ ജനനായകൻ ടിക്കറ്റ്സ്. ലക്കി വിന്നേഴ്സിനെ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് റെഡി ആയിക്കോളൂ. ഇളയ തളപതി വിജയ് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ വിജയ് എന്ന ക്യാരക്ടർ നെയിമോട് കൂടി അഭിനയിച്ച എത്ര സിനിമകളാണുള്ളത്? യെസ് ഹി ഹാവ് ആക്ടഡ് ഇൻ മൂവീസ് സെയിം വിജയുടെ പേരോടുകൂടി തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എത്ര മൂവീസാണ്, ടോട്ടൽ നമ്പർ ഓഫ് മൂവീസ്? ഇതാണ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ഇന്നത്തെ ചോദ്യം. അപ്പൊ പെട്ടെന്ന് ഫോൺ എടുത്ത് മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് മറക്കണ്ട. 5000917 ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം. കേൾക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ ഒറിജിനൽ പേരോടുകൂടി അഭിനയിച്ച വിജയുടെ സിനിമകൾ എത്ര എണ്ണമാണ് കൗണ്ട് ആണ് കേട്ടോ അറിയേണ്ടത്. സോ പെട്ടെന്ന് ആ നമ്പർ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000917 ഫ്രീക്വൻസി സന്ദീപാണ് കൂടെയുള്ളത് on 91.7 FM. KTK 8 Kutugudan.

0: കോൾ ഒത്തിട്ടുണ്ടല്ലോ.
1: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
2: ഓണിയൻ ഈജിപ്റ്റ് 1 kg $2 50 ദിർഹം. ടൊമാറ്റോ സിറിയ 1 kg $3. വാട്ടർമെലൻ സിറിയ 1 kg $2. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg $3. പ്രോൺസ് 1 kg $19 50 ദിർഹം. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg $29 75 ദിർഹം. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
3: മർസ, ബി ഫ്രഷ്, ബി യു.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
8: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
9: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
10: ജോയ് അലുക്കാസ് 917 ഈവനിംഗ്സ്
11: പ്രസന്റഡ് ബൈ ജോയ് അലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
12: പവർഡ് ബൈ
13: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്രിസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
14: ആൻഡ്
15: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
16: This is Radio Suno
17: 91.7 FM,
16: Qatar's favorite radio station.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. ഒരുപാട് പേരുടെ ആൻസേഴ്സ് ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു, എത്ര പേരാണ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് അൺലിമിറ്റഡ് ഗോയിങ്. ഹരുൺ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷാൻ, ജിഷ്ണു, ദിവേഷ്, അനീഷ്, ജിഫിൻ, അയ്യോ ദ ലിസ്റ്റ് എക്സിറ്റ്, ഷാൻ, ശരത്, അതേപോലെ തന്നെ ശങ്കർ, ആതിര, വരുൺ, അജിത്, ഷെഹിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സിറാജ്, ജെയ്സൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇഷാറ മെസ്സേജ് അയക്കുന്നു, ഫെബിൻ, അതേപോലെ തന്നെ അജയൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ജസിൻ, മനാഫ് മെസ്സേജ് പറയുന്നു, മണികണ്ഠൻ, അൻകർ, ഓക്കെ അൻകർ, അഫ്സൽ, എലിൻ, അജു. ഒരു വലിയ ലിസ്റ്റ് എന്നതാ ഇവിടെ വരുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ പേരും വായിച്ചു പോയിട്ടില്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ലിസ്റ്റ്. പക്ഷേ വേറൊരു ലിസ്റ്റ് ഞാൻ ദേ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാം. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വിജയ് അഭിനയിച്ചിട്ടുള്ള, അതായത് സ്വന്തം പേരിൽ വിജയ് അഭിനയിച്ചിട്ടുള്ള എത്ര സിനിമകൾ, ആ കൗണ്ട് ആണ് അറിയേണ്ടത്. സോ ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് അറിയാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആഗ്രഹം കാണും. ഹിയർ വി ഗോ, കൗണ്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. വെരി ഫസ്റ്റ് മൂവി 1984 ഇറങ്ങിയ വെട്രി എന്നുള്ള സിനിമ. സെക്കൻഡ് വൺ 1986 വസന്തരാഗം എന്ന ഒരു സിനിമയിൽ അഗൈൻ വിജയ് എന്നുള്ള ഒരു പേരോടുകൂടി തന്നെയാണ് വിജയ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എങ്കിൽ നീതി 1988 അഗൈൻ സെയിം നെയിം വിജയ് എന്ന പേരോടുകൂടി തന്നെയാണ് അഭിനയിച്ചത്. ഇനി പറയാൻ പോകുന്ന സിനിമകളൊക്കെ അദ്ദേഹം ഒരു ലീഡ് റോളിലേക്ക്, ഒരു ലീഡ് ഫേസിലേക്ക് വന്നതിന് ശേഷം, ദ അദർ വൺസ് വേർ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടാണ്. ആൻഡ് ഹിയർ വി ഗോ വിത്ത് ദാറ്റ് ലിസ്റ്റ്. നായ തീർപ്പ് 1992 വിജയുടെ ഫസ്റ്റ് ലീഡ് റോളോടുകൂടി ഡെബ്യൂ ചെയ്ത മൂവി. ആ മൂവിയിലും സ്വന്തം പേരോടുകൂടി തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. സെന്തൂര പാണ്ഡി 1993 ഇറങ്ങിയ സിനിമ. ദെൻ കംസ് രസികൻ 1994 ഇറങ്ങിയ സിനിമയാണ്. വസന്തവാസൽ എന്ന മൂവി 1996, വൺസ് മോർ എന്ന സിനിമ 1997, 1997 തന്നെ നേർക്ക് നേർ എന്ന മറ്റൊരു സിനിമ. ഓൺ ദ ലിസ്റ്റ് നെക്സ്റ്റ് കംസ് എൻഡ്രൻറും കാതൽ 1999 ഇറങ്ങിയ സിനിമയാണ്. ആൻഡ് പ്രിയമാനവളെ 2000, അതും വിജയ് എന്ന പേരോടുകൂടി തന്നെയാണ് അഭിനയിച്ചത്. ലേറ്റസ്റ്റ് ജനറേഷൻസിനൊക്കെ കണക്ട് ആവുന്ന സിനിമകളാണ്. 2016 ഇറങ്ങിയ തെറി ആൻഡ് ഓൾസോ വാരിസ് എന്ന മൂവി 2023 ഇറങ്ങിയ സിനിമ. ഈ സിനിമകളിലൊക്കെ തന്നെ വിജയ് സ്വന്തം പേര്, വിജയ് എന്ന ആ ഒരു ക്യാരക്ടർ നെയിമോടുകൂടി തന്നെയാണ് അഭിനയിച്ചത്. ഐ നോ ഇറ്റ് വാസ് ടഫ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എല്ലാവരും. ബട്ട് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ കൺഗ്രാജുലേഷൻസ്. ഓൺ ദാറ്റ് നോട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ്. ട്രാക്കോ? അപ്പോൾ ടിക്കറ്റോ? ടിക്കറ്റ് തരാം. യെസ്, ലക്കി വിനേഴ്സിന് ഇപ്പോൾ തന്നെ ഒരു കോൾ ലഭിക്കുന്നതായിരിക്കും. പെട്ടെന്ന് ആ ഒരു കോളിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ആൻഡ് ഹിയർ വി ഗോ ടു അവർ നെക്സ്റ്റ് സോങ് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ്

തന്നെ സ്ട്രീം ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ലിസ്റ്റിലേക്ക് വരുന്ന ആദ്യത്തെ സിനിമ പള്ളിച്ചട്ടമ്പി കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈ 24 മുതൽ സോണി ലിവ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് സിനിമ. ആൻഡ് ഓൾസോ സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമ സൺ നെക്സ്റ്റില് ജൂലൈ 24 മുതൽ റിലീസ് ഉണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ സംവൺ ഹൂ ക്യാൻ വാച്ച് ഹൊറർ കോമഡി മിസ്റ്ററി, ഇതൊരു വണ്ടർഫുൾ മൂവിയാണ്. ഇതുകൂടാണ്ട് തന്നെ ട്രിപ്പിൾ ഡെക്കർ എന്നുള്ള സിനിമയുണ്ട്. ട്രിപ്പിൾ ഡെക്കർ ഇസ് ഓൺ മനോരമ മാക്സ്, ജൂലൈ 24 മുതൽ സ്ട്രീമിംഗ് ഉണ്ട്. ഡാർക്ക് കോമഡി ത്രില്ലർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ദിസ് മൂവി ഈസ് എ മസ്റ്റ് വാച്ച്. മൾട്ടി ലാംഗ്വേജ് ഡബ്ഡ് എഡിഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കോൺ സിറ്റി എന്നുള്ള സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത വേർഷൻ ജൂലൈ 24 മുതൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. ക്രൈം കോമഡി ഡ്രാമയാണ് ഈ ചിത്രത്തിന്റെ ഒരു ജോൺഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഇത്രയും അധികം സിനിമകൾ നമുക്കുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ബട്ട് ദെൻ നമ്മുടെ ആ ഒരു ലൈവ് പ്ലാറ്റ്ഫോംസ് ഒക്കെ, ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോൺഡറിലുള്ള സിനിമകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ വീക്കെൻഡ് ഒരുപാട് സിനിമകളൊക്കെ കണ്ട് ഒത്തിരി ഒത്തിരി നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കി ഏറ്റവും മനോഹരമായി തന്നെ കടന്നു പോട്ടെ. ഞാൻ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ തന്നെ ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. സോ സി യു ഓൺ 917 ഈവനിങ്സ്. ഈവനിങ് വിശേഷങ്ങളും അതേപോലെ വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ തന്നെ ഒരുപാട് പറയാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. അപ്പോൾ ഈവനിങ്

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗുഡ് ഈവനിങ്. തേഴ്സ്ഡേ ആണ്, ഇന്നത്തെ ദിവസം വീക്കെൻഡ് ആയിട്ട്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ബ്യൂട്ടിഫുൾ ഡേ. ജനനായകന്റെ റിലീസാണ്, കാത്ത് കാത്ത് കാത്തിരുന്ന ആ ഒരു റിലീസാണ്. അങ്ങനെ വേറൊരു ഫീലോടുകൂടി വേണമെങ്കിൽ കാണാൻ പോകുന്നു എന്ന് പറയാൻ പറ്റും. ആഫ്റ്റർ ഹീസ് ബിക്കമിങ് ദ ചീഫ് മിനിസ്റ്റർ, എല്ലാവരും അത്രയും ഒരു ഒരു തലൈവർ എന്നുള്ള രീതിയിൽ ആ ഒരു സ്നേഹത്തോടെ കാണുമ്പോൾ, തലപ്പതിയുടെ ആ ഒരു മൂവി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവി കാണാൻ പോകുമ്പോൾ എന്തോ ആ പാട്ടുകളും ഒക്കെ നമുക്ക് അങ്ങനെയും ബൈ ഹാർട്ട് ആയതുകൊണ്ടോ, നമ്മൾ ഓൾറെഡി ആ റിലീസിന് വേണ്ടി കാത്തിരുന്നൊരു സമയമുള്ളതുകൊണ്ടും എന്തോ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലും കൂടെ ആയിരിക്കാം. എന്തായാലും ഇത്തവണ എല്ലാവരും സിനിമ കാണാൻ പോകുന്നത്, ഓ കഥയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അണ്ണനെ അടിക്കുന്ന കണ്ടാൽ മതി, അണ്ണൻ്റെ ആ ഒരു പാട്ട് കണ്ടാൽ മതി, അണ്ണൻ്റെ ഡാൻസ് കണ്ടാൽ മതി, ഈ ഒരു ഫീലിലാണ് പോകുന്നത്. സോ അതുകൊണ്ട് വി ഓൾ ആർ ഗെറ്റിംഗ് എക്സൈറ്റഡ്. ഞങ്ങൾക്കും ഉണ്ട് ഈ ഒരു ജനനായകൻ്റെ ഫുള്ളൊരു റിലീസ്, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അറ്റ് ഏഷ്യൻ ടൗൺ, ആൻഡ് വി ഓൾ ആർ ഗോയിങ് ടു എൻജോയ് ദാറ്റ്. ഫുൾ ടീം ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളും പോയി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ ശനിയാഴ്ച വന്നിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. എന്തോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്തായാലും ഇന്നത്തെ ദിവസം ജനനായകൻ റിലീസ് ദിവസം എന്ന് പറയുന്നത്, സൂര്യ എന്ന് പറയുന്ന നമ്മളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു നടന്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. എന്താല്ലേ, സൂര്യ വിജയ്, വിജയ് സൂര്യ എപ്പോഴും പറയുന്നതല്ലാതെ ഇന്നത്തെ ദിവസം കറക്റ്റ് സൂര്യയുടെ ബർത്ത്ഡേ ദിവസം തന്നെ നമ്മുടെ തലപ്പതിയുടെ ആ ഒരു ഒരു റിലീസ് എന്ന് പറയുന്നതും ഭയങ്കര സ്പെഷ്യലാണ്. എനിവേ, വെരി ബിഗ് കൺഗ്രാജുലേഷൻസ് ടു വിജയ്, ആൻഡ് ഓഫ് കോഴ്സ് ഹിസ് ഫാൻസ് ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്, ഹിസ് മക്കൾ ഇസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഒപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് സൂര്യയെക്കുറിച്ചും പറയണം, കാരണം സൂര്യയുടെ സിനിമകളെക്കുറിച്ചും പുതിയ പുതിയ പോസ്റ്ററുകളെ കുറിച്ചിട്ടും അതിലെ ചില കണക്ഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ പറയേണ്ട സമയമായിരിക്കുകയാണ്. സോ കീപ് ലിസ്ണിംഗ് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്, മാറ്റിനി മാഷപ്പിൽ.

0: this frequency.
1: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
2: Lulu, where the world comes to shop. Just feel like
3: you're ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
7: Joy Alukas brings you the joy of summer.
8: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ആൻഡ് ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
9: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി മർഷ.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക് മാറ്റിനി മാഷപ്പിൽ. അങ്ങനെ ഇന്നത്തെ ദിവസം സൂര്യയുടെ ബർത്ത്ഡേ ആയിട്ട് എങ്ങനെ ഞാൻ സൂര്യയെ കുറിച്ച് പറയാതിരിക്കും, അതും ഒരു കടുത്ത സൂര്യ ആരാധികയായിട്ടുള്ള ഞാൻ. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സൂര്യയുടെ ഒരു മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളികളെ സംബന്ധിച്ച് ചിലപ്പോൾ ജിത്തു മാധവൻ ഒരുക്കുന്ന സിനിമ തന്നെയായിരിക്കും. സൂര്യ ഇപ്പോൾ അതിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവേശം സിനിമയ്ക്ക് ശേഷമാണ് ജിത്തു മാധവൻ ഇങ്ങനെ ഒരു തമിഴ് ചിത്രം അതി ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് സൂര്യ. അതിനിടയിൽ നമുക്കറിയാം ബാലൻ സിനിമയുടെ കഥയും ജിത്തു ആയിരുന്നു. സോ ബേസിക്കലി ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പോലീസ് വേഷത്തിലാണ് നമ്മുടെ സൂര്യ അതിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിംഗവും അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ. പക്ഷെ ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാത്രമല്ല നസ്ലിനെയും സുഷിൻ ശ്യാമിനെയും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടുമെന്നുള്ളൊരു കാര്യത്തിലും വലിയ സന്തോഷം തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു മൂവിയുടെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്താണ് എഗെയിൻ മലയാളി താരം തന്നെയായിട്ടുള്ള നമ്മുടെ മമിത ബൈജു സൂര്യയുടെ ഓപ്പോസിറ്റ് വരുന്ന ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന മൂവിയുടെ അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കറുപ്പ് മൂവിയും കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ആ ഒരു സക്സസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ഈ വിശ്വനാഥ് ആൻഡ് സൺസിന് വേണ്ടിയിട്ടാണ് ആ ഒരു മൂവി ഫാൻസിന്റെ വെയിറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് അതിന്റെ ഒരു പുതിയ ഇത് വന്നിട്ടുണ്ടായിരുന്നേ, അതായത് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് റിലീസായ അപ്പം മുതൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് സഞ്ജയ് എന്നാണ്, അതായത് നമ്മുടെ സൂര്യയുടെ ക്യാരക്ടറിന്റെ പേര് സഞ്ജയ് എന്നാണ്. അപ്പോൾ പല ചിത്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാനും അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻസ് നടക്കാനും ഒക്കെ തുടങ്ങി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് മെസ്സേജ് അയക്കെ 5000997 സഞ്ജയ് എന്ന കഥാപാത്രം സൂര്യ മുൻപ് ഏത് സിനിമയിലാണ് ചെയ്തതെന്ന്. ലൈക്ക് ഏറ്റവും ഹിറ്റായിട്ടുള്ള സൂര്യയുടെ ഒരു മൂവിയിലെ സൂര്യയുടെ കഥാപാത്രത്തിന്റെ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ ഒന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ, സഞ്ജയ് എന്ന കഥാപാത്രം സൂര്യ ചെയ്തത് ഏത് മൂവിയിലാണെന്ന്. മൂവിയുടെ പേര് അയച്ചോളൂ 5000997. അശ്വിയാണ് കൂടിയുള്ളത് മാറ്റ് ഡി മാഷപ്പിൽ. ബാക്കി വിശേഷങ്ങളുമായി കൂടെ ഉണ്ടാവും. സോ കേട്ടോടെ ഇരിക്കുക, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം. എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ. അതേമോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
6: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
7: മർസ, ബി ഫ്രഷ്, ബി യു.
0: You are listening to Radio Suno 91.7 FM. 91.7 FM.
8: Qatar's favorite radio station. This is Matine Masha. Only on
0: Radio Suno 91.7 FM.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ ബാറ്റിനി മാഷപ്പ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മളിങ്ങനെ സൂര്യയുടെ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയതായിട്ട് വരാൻ പോകുന്ന ചിത്രങ്ങൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വിശ്വനാഥ് ആൻഡ് സൺസ്, അതിൻ്റെ ഒരു പുതിയ പോസ്റ്ററിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഭയങ്കര ചർച്ച നടക്കുന്നത് സഞ്ജയ് എന്ന കഥാപാത്രത്തെ കുറിച്ചിട്ടാണ്. കാരണം ഈ ഒരു സിനിമയുടെ ആ പോസ്റ്ററിൽ തന്നെ അത് എഴുതിയിരിക്കുന്നത് കൊണ്ട് എവരിബഡി ഈസ് വെരി ക്യൂരിയസ്. ഈ ഒരു സിനിമയിലെ സൂര്യയുടെ കഥാപാത്രം സഞ്ജയ് എന്ന് പറയുമ്പോൾ വേഗം നമുക്ക് സഞ്ജയ് എന്ന് പറഞ്ഞ മറ്റൊരു കഥാപാത്രം സൂര്യ അഭിനയിച്ചിട്ടുള്ളൊരു കഥാപാത്രം പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ഇതിൽ സഞ്ജയ് വിശ്വനാഥ് ആണെന്നുണ്ടെങ്കിൽ പണ്ട്, അതായത് 2005 ഗജനി മൂവിയിൽ സഞ്ജയ് രാമസ്വാമി ആയിരുന്നു. അപ്പം ഈ ഒരു ഗജനിയുമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സൂര്യനെ ഓർമ്മ വരികയാണ് അല്ലേ. അതാണ് സഞ്ജയ് അല്ലെങ്കിൽ ഗജനി എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. August 14 ഈ ഒരു സിനിമ തിയേറ്റേഴ്സിലേക്ക് എത്താനായിട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല, ഷൂട്ടിംഗ് ഒക്കെ തന്നെ തുടങ്ങുന്നതിന് മുൻപ് നെറ്റ്ഫ്ലിക്സ് ഈ ചിത്രം 85 crore വാങ്ങിയതും അതും ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. സോ ദർ ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. സൂര്യ ഫാൻസിനൊക്കെ തന്നെ ഇനി വരാനായിട്ട് പോകുന്ന 2-3 സിനിമകൾ ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് ഓൾസോ പല പല കഥാപാത്രങ്ങൾ, അതും ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും പരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അത്രയും നന്നായിട്ട് അഭിനയിക്കാനുള്ള ചാൻസസ് ഏറ്റെടുക്കുന്ന ഒരാൾ തന്നെയാണ് സൂര്യ എന്ന് പറയുന്നത്. ആ ഒരു നല്ല നടന്, നല്ലൊരു പ്രൊഡ്യൂസറിന്, എല്ലാത്തിനും ഉപരി നല്ലൊരു മനുഷ്യനായ സൂര്യയ്ക്ക് നമ്മളുടെ ഒക്കെ തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൊടുത്തുകൊണ്ട് ഒരു സൂര്യ സോങ്ങിലേക്ക് തന്നെ പോകാം. സോ ഹിയർ ഇറ്റ് ഈസ്, എ സൂര്യ സോങ് ഓഫ് ദി അവർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം മാറ്റ്നി മാഷ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇനി 917 ഈവനിങ്സുമായിട്ട് സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുക. വീക്കെൻഡ് ആണ്, റേഡിയോ സനോ നിങ്ങളുടെ കൂടെ തന്നെ വീക്കെൻഡ് അടിച്ചു പൊളിക്കാനുണ്ടാവും. സോ കീപ് ലിസണിങ്. ടാറ്റാ, ബൈ ബൈ, ഹാപ്പി വീക്കെൻഡ്.
0: Happy birthday, Surya. Happy birthday, Surya.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: 917 evenings. Only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: ഗുഡ് ഈവനിംഗ് ലിസ്ണേഴ്സ്, ഏറ്റവും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഗുഡ് ഈവനിംഗിലേക്കാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ഈവനിംഗ് നമ്മൾ കടക്കുന്നത് വൈ ബിക്കോസ് നമ്മുടെ വീക്കെൻഡ് ടൈം ഇങ്ങനെ വരാൻ പോകുന്നു. വീക്കെൻഡ് ബേസ് ചെയ്തിട്ടുള്ള പ്ലാനിങ്സിലും കാര്യത്തിലും ഒക്കെ എല്ലാവരും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് കോൺവെർസേഷൻസ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് വീക്കെൻഡ് വൈബൊക്കെ സെറ്റാക്കാനും. ആൻഡ് ഓൾസോ വീക്കെൻഡിൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ സ്പെൻഡ് ചെയ്യണം, എവിടെ പോയിട്ടാണ് ആ ഒരു കളർഫുള്ളായിട്ടുള്ള വീക്കെൻഡ് മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളുണ്ട് അല്ല, ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് വളരെ സേഫായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ റെഡിയായിട്ട് സെറ്റായിട്ട് ലിസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ഗുഡ് ഈവനിംഗ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 4:26 ആവുന്ന ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പലപ്പോഴും വിഷമത്തിൽ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ആരോഗ്യം ശരിയല്ല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂഡില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈം ഒന്ന് ചിന്തിച്ചാൽ മതി, പുറത്തോട്ടൊക്കെ ഇറങ്ങി ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കുറച്ചധികം കോൺവെർസേഷൻസൊക്കെ നടത്തിക്കഴിഞ്ഞാൽ തീരാവുന്നുള്ള പ്രശ്നമേ ഇപ്പോഴാണ് നമുക്കുള്ളൂ. അപ്പോൾ ആ കോൺവെർസേഷൻസൊക്കെ മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ചായയൊക്കെ കുടിക്കാനായിട്ട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഏത് ഡെസ്റ്റിനേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ആ കൂട്ടത്തിൽ തന്നെ ഗുഡ് ഈവനിംഗ് വിഷസും നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻസും അതുകൂടാണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷസ്, ബർത്ത്ഡേ വിഷസ്, സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അയക്കാനായിട്ട് പറഞ്ഞു പോകരുത്. 5000917 ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഓഫ്കോഴ്സ് നമുക്ക് ആ ഒരു ബർത്ത്ഡേ വിഷയൊക്കെ നാളെ പറയാൻ പറ്റില്ല. അപ്പോൾ അഡ്വാൻസ്ഡ് വിഷസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ അതൊന്നും ആരും മറന്നു പോകണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീക്കെൻഡ് വൈബ് ഒക്കെ ഓണാക്കി ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് ഈ ഒരു വണ്ടർഫുൾ ഡ്രൈവിൽ. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. കോപ്പി റൈറ്റിംഗിലെ കൗതുകങ്ങൾ,
2: ബ്രാൻഡിന്റെ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ഒരു കോപ്പി റൈറ്റർ. അത് എല്ലാവർക്കും തോന്നുന്നത് ഇത് ഇത്ര സിമ്പിളാണ്, ഇത് നാല് വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി അല്ലേ എന്നുള്ള എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ ആ നാല് വാക്കുകൾ എത്ര പേരുടെ തലയിൽ വരും, ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കോപ്പി റൈറ്റേഴ്സിന്റെ കാലിബർ ഇരിക്കുന്നത്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു ആഗോള ശ്രദ്ധ നേടിയ കോപ്പി റൈറ്റർ അരുൺ അനൂപ്.
2: AI ഡെലിവറി ചെയ്യുന്ന മില്ലി സെക്കൻഡ്സിൽ എനിക്ക് കോൺസെപ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ കോപ്പിയോ ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളണം
3: ഇല്ല,
2: നിർബന്ധമില്ല. പിന്നെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, ഹ്യൂമൻ ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കുറിച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഐഡിയാസും കോപ്പിയും ഡെലിവർ ചെയ്യാറുള്ളത്. അത് ചിലപ്പം AI എന്നോട് ചിലപ്പോൾ തോറ്റു പോവായിരിക്കും, കാരണം AI കാണാത്ത ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും.
4: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
5: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop.
6: Just feel like you're home.
4: In association with
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: This is Radio Suno 91.7 FM, Qatar's happiness frequency.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 10 മിനിറ്റും 55 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഗതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
9: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
8: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
10: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 റിയാൽ 50 ദിർഹം. ടൊമാറ്റോ സിറിയ 1 kg 3 റിയാൽ. വാട്ടർമെലൻ സിറിയ 1 kg 2 റിയാൽ. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 റിയാൽ. പ്രോൺസ് 1 kg 19 റിയാൽ 50 ദിർഹം. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 റിയാൽ 75 ദിർഹം. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
11: മർസ, ബി ഫ്രഷ്, ബി യു.
12: Hi, this is Pearly Mani.
13: You're listening to Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back. Radio Sun 91.7 FM Weekend Specials. എന്തൊക്കെയാണ്, എവിടെയാണ് എല്ലാവരും ഉള്ളത്? ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷസ് വരുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ. ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് വിനിയുണ്ട് മെസ്സേജ് ആൻഡ് ഓൾസോ ഹാപ്പി ബി ഹാപ്പി എന്ന അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. രവി ഗുഡ് ഈവനിങ് പറയുന്നു, ജസീം ഗുഡ് ഈവനിങ്, അരുണിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്, ഇസ്മായിൽ ഗുഡ് ഈവനിങ്, അഷ്റഫ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ. ദാ ജസീമും ഗുഡ് ഈവനിങ് പറയുന്നു, ആൻഡ് ഓൾസോ അമിത് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഒരു വിഷസൊക്കെ ഇങ്ങനെ അയക്കാനുള്ള ഇന്നത്തെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും, കാരണം നാളത്തെ ദിവസം നമുക്ക് വിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ആദ്യമേ നമുക്കത് വിഷസ് വന്നിട്ടുള്ളത് ഹർഷയുടെ അടുത്തുനിന്നാണ്. ഹർഷ ഷൈജു മെസ്സേജ് ഇങ്ങനെയാണ്, ഹാപ്പി ബർത്ത്ഡേ ഗീതു അരുൺ വക്ര പി എച്ച് സി സി ബൈ ഹർഷ ഷൈജു. സോ ഗീതുവിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം. വിഷിംഗ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ.

സോ ആ ഒരു വിഷസ് ദാ ഗീതു അരുണ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നത് മറ്റൊരു വെഡിങ് ആനിവേഴ്സറി വിഷസിലേക്കാണ്. സന്തോഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് ഈവനിങ്, ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ് ആ വെഡിങ് ആനിവേഴ്സറി. 14th വെഡിങ് ആനിവേഴ്സറിയാണ്. സോ 14 ഇയേഴ്സ് ടുഗദർ, ക്യാൻ യു ഗിവ് എ ഗുഡ് സോങ് ഫോർ അസ് എന്നുള്ള കൂടി സന്തോഷ് ബ്രോ ചോദിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുന്നോട്ടും ഇനിയുള്ള വർഷങ്ങളൊക്കെ തന്നെ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് വിഷ് യു എ വെരി വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Of course, anniversary wishes maathramalla thirchayittum adutha song is just for you guys. And Vishwan Kottaram mattoru wishes dey parannittunde, ende anujinte magal kunyattiyude pirannaalaanu inna. So kunyattiki vendittum oru adipoli birthday wishes arikkano nu parayumbo from the entire team of Radio Suno, ettho manoharamayittulla wishes kunyattiki vendi.

സോ ദിസ് ഇസ് ആക്ച്വലി യൂഷ്വൽ. നമുക്ക് വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് പ്ലാൻസ് ഒക്കെ തന്നെ ഉണ്ടാവും. ആ പ്ലാൻസും കമ്മിറ്റ്മെന്റ്സും ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റട്ടെ. ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള മീറ്റപ്പ്സ് പ്ലാൻ ചെയ്യുന്നവർ അവർ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാനായിട്ടും പ്ലാൻ മാറ്റാതിരിക്കാനുമായിട്ട് ശ്രമിക്കുക. വണ്ടർഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്, ആ ഒരു ട്രാക്ക് പ്ലേ ആയിട്ട് നമ്മൾ നേരെ സ്വിച്ച് ആവുന്നത് വീക്കെൻഡ് വൈബിലേക്കായിരിക്കും. സോ ഐ ബി ബാക്ക് വെരി സൂൺ, കീപ് ലിസ്ണിംഗ്. ഇത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
7: Water bill. Stay hydrated and stay tuned.
8: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
9: Brought to you by
10: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
11: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
12: 9.7 evening.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഐ നോ എവ്രിബഡി ഔട്ട് ദെയർ എല്ലാവരും ആ ഒരു വീക്കെൻഡ് വൈബിൽ തന്നെയാണ്. സോ ദെർ ഇസ് നോ ഡൗട്ട് ദാറ്റ് ഐ ഓൾസോ ഗെറ്റ് ഇൻ ടു ദാറ്റ് ട്രാക്ക്. ശരിക്കും ആ ഒരു ട്രാക്ക് ഞാനും വന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. എല്ലാ പാട്ടുകളും തന്നെ ഈ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ജസ്റ്റ് ആ ഒരു വീക്കെൻഡ് വൈബൊക്കെ ഒന്ന് സെറ്റാകാനായിട്ട്. ബട്ട് ദെൻ ഈ ഒരു വീക്കെൻഡ് എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്, എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് ഖത്തറിലുള്ളത്, ഇതൊക്കെ തന്നെ അറിയാനായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരെ നമുക്ക് ഡി സി സിയിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടോയ് ഫെസ്റ്റിവൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡി സി സി ടോയ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ആ ഒരു വീക്കെൻഡ്, ആ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് എന്നാലും സാറ്റർഡേ ഒരുപാട് പേർക്ക് തന്നെ ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേ ദിവസം നമ്മൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കാൻ പോകുന്നത് ഈവനിങ് ടൈം 11th ലോക്കൽ ഡേറ്റ്സ് ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. ഈസ്റ്റേൺ സ്ക്വയർ സൂക്ക് വാക്കിഫിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. സോ ഫ്രീ എൻട്രി ആണ്. നമുക്ക് പോയി എക്സാക്ട്ലി ഇവിടുത്തെ ഡേറ്റ്സും ഒരുപാട് അതിൻ്റെ പ്രൊഡക്ഷൻ ഫാമേഴ്സിനെ ഒക്കെ തന്നെ പരിചയപ്പെടാനും ഒക്കെ ഉള്ള ഒരു വലിയ എന്താണ് ഓപ്പർച്യൂണിറ്റിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദ ഡേറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ, ജസ്റ്റ് അതിന് വേണ്ടി മാത്രമല്ല പോകുന്നത്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. സ്പെഷ്യലി ഹൗ ദേ ഗ്രോ ഇറ്റ് ആൻഡ് ഓൾസോ ഈ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സംഭവം അതാണ്. ആൻഡ് ഇറ്റ്സ് സീസൺ ടൈം ദാറ്റ് യു വിൽ ബി സീയിങ് ഡേറ്റ്സ് എവ്രിവെയർ. ഇത് മാത്രമല്ല, ഇനിയും മറ്റ് ഇവൻറ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ തന്നെ 11 മണി വരെ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ഖത്താറ കൾച്ചറൽ വില്ലേജ് സൗത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കളർ വേഴ്സ് എക്സ്പീരിയൻസ്, ഒരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ ആൻഡ് ഇൻട്രാക്റ്റീവ് ആർട്ട് സ്പേസ് ആണിത്. ഈ ഒരു ആർട്ട് സ്പേസിലേക്കും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കളർ വേഴ്സ് എക്സ്പീരിയൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കൂടാണ്ട് ഇനിയും ഇവൻറ്റുകളുണ്ട്. ഇത് ഞാനിപ്പോൾ പറഞ്ഞു പോയതൊക്കെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ബാച്ചിലേഴ്സ് അഥവാ നമ്മൾ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇവൻറ്റ്സും പൈപ്പ് ലൈനിലുണ്ട്. ആ ഒരു ലിസ്റ്റുമായിട്ട് ഉടൻ തന്നെ ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ആസ് ഓഫ് നൗ ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidars, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
3: Lulu, where the world comes to shop.
4: Just feel like you're...
5: Joy Alukas brings you the joy of summer.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: ഞാൻ രഞ്ജിനി ഹരിദാസ്.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 കിവി.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM 917 Evenings. In the time aan Sandeep aanu koodi join cheyyunnathu. Studio clockil samayam 5 mani kazhinju 44 minute 54 second. ഒരു വണ്ടർഫുൾ ഈവനിങ്. ശരിക്കും ഇന്നത്തെ ഈവനിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്കറിയാം, നമ്മളൊരു വീക്കെൻഡിലോട്ട് കടക്കാനുള്ള പ്ലാനിങ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈവനിംഗ് ആണ്. ഇനി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു ചായ കൂടി പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ചായ ഒന്ന് കുടിക്കാനായിട്ട് പുറത്തൊക്കെ ഫ്രണ്ട്സിനെയും കൊണ്ടുപോയി. ഫ്രണ്ട്സിൻ്റെ മാത്രമല്ല, നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ദ എവർ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സന്തോഷങ്ങളിലും ഒക്കെ കൂട്ടു നിന്നിട്ടുള്ള ആ വ്യക്തികളെയൊക്കെ വിളിച്ച് കുറച്ച് നേരം പോയി അവരുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻസ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് കൊണ്ടുവരുന്നത് മാക്സിമം പോസിറ്റിവിറ്റി ആയിരിക്കും. എന്തായാലും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ജെഫിൻ ഒരു രക്ഷയില്ലാത്ത കുറേ പാട്ടുകൾ, ഈ പാട്ടൊക്കെ പ്ലേ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമിത്തിൻ്റെ ഒത്തിരി സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. റഫീഖ് സജഷൻ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ടൈം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ വീക്കെൻഡ് പ്ലേലിസ്റ്റ് അങ്ങ് സെറ്റ് ചെയ്യാന്ന്. ആൻഡ് ഹിയർ വി ഗോ ഫസ്റ്റ് സോങ്. പാട്ടൊക്കെ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വീക്കെൻഡ് അല്ലേ.

സിംഗിംഗ് പ്ലേലിസ്റ്റ് ആണ് നമ്മുടെ ലിസ്ണേഴ്സ് ഇതേ നമുക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് യു ഹാവ് എ സജഷൻ, ഒരു മടിയും കാണിക്കേണ്ട, പെട്ടെന്ന് ഫോൺ എടുത്തോളൂ. 5000917 നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതായി ഒരു വീക്കെൻഡിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. അത് ബേസ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റും സെറ്റ് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമിത് മറ്റൊരു സജഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എവിടെ പണിപാളിയാലും ദാ ഇവിടെ പണി പാളാനായിട്ട് പോകുന്നില്ല. വൈ? ബിക്കോസ് നിങ്ങളയക്കുന്ന പാട്ടുകളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ഞാൻ ആ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള തിടുക്കത്തിൽ ഓട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് വന്നോട്ടെ സജഷൻസ്. ഐ ആം വെയിറ്റിംഗ് വീക്കെൻഡ് വൈബ് ആ ഒരു പ്ലേലിസ്റ്റൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. സതി വാട് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 Million Real Dream.
6: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേരം ടോട്ടൽ 5 മില്യൺ കണക്കിന്.
4: മില്യണോ?
6: അതെ, CB 2026 Million Real Dream. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേരം

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings
1: presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: and
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. എല്ലാവരും ഒരു വീക്കെൻഡ് വൈബിൽ ഇങ്ങനെ ആഘോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നമുക്ക് പല പ്ലാനിങ്സും മീറ്റപ്സും ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ നമ്മളത് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വിട്ടുപോകേണ്ട, വെള്ളം കുടിക്കാനായിട്ട്.
2: And stay tuned.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
0: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
2: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
3: ഞങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഹെൽത്ത് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ എനിക്ക് വരുന്ന മെസ്സേജസുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ പേര് തന്നെ അയക്കുന്ന മെസ്സേജാണ് ഈ ഒരു വാട്ടർ ബില്ല് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കണം എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സിപ്പ് ഓഫ് വാട്ടർ എടുക്കാറുണ്ട്. അത് ശരിക്കും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് എന്നുള്ളത് ഒത്തിരി പേര് തന്നെ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതാ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാണ്ട് നോക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ ടൈമിൽ ഡീഹൈഡ്രേഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബോഡി നമ്മളെ അങ്ങനെ ഒരുപാട് ഇൻറ്റിമേഷൻസ് ഒന്നും തരില്ല. ഒരു പോയിന്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു സഡൻ പോയിന്റിലായിരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. റെഗുലറായിട്ടുള്ള പ്രോബ്ലംസ് എസ്പെഷ്യലി വെൻ ഇറ്റ് പെർസിസ്റ്റ്, വെളിയിൽ നമ്മൾ സ്ഥിരമായിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വേർക്കുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരിക്കാം. മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇറ്റ്സ് നോട്ട് നെസസറി ഇലക്ട്രോലൈറ്റ്സും അയൺസും ഒക്കെ ഉള്ള ഒരുപാട് എന്താണ് കൊമേഴ്ഷ്യൽ പർപ്പസിന് വെക്കുന്ന സാധനങ്ങൾ മേടിച്ച് കുടിക്കാണ്ട് നോർമലി വെള്ളം കുടിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ബട്ട് ദെൻ ORSഉം കാര്യങ്ങളും ഒക്കെ തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസോടുകൂടി ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നത്, നമ്മുടെ ആ ഒരു സജഷൻ ചോദിച്ചപ്പോൾ നമുക്ക് ഒരുപാട് പേര് സോങ്സ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ വൺ സച്ച് സോങ് എനിക്ക് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ആക്കി തോന്നിയ ആ ഒരു സോങ്. വീക്കെൻഡിൽ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ബട്ട് ഒരു കാലഘട്ടത്തിൽ വീക്കെൻഡ് മാത്രമല്ല ഒരു അടിച്ചുപൊളി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ പാട്ട് കേൾക്കാതെ നമ്മൾ വിടില്ല.

തത്ത എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ പാട്ടിന്റെ സജഷൻ വന്നിരിക്കുന്നത്. ദേർ ആർ ലോട്ട് ഓഫ് സജഷൻസ്, പക്ഷേ ഗജനി മൂവിയിലെ സജഷൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ ദിസ് പെർട്ടിക്കുലർ സോങ് പെട്ടെന്ന് കേട്ടപ്പോൾ അതെ ഇത് സോങ് ആന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ കസ്തൂരി സോങ്. അങ്ങനെയാണ് ഇത് ആ ഒരു സോങ്ങിലേക്ക് തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. ബട്ട് ദെൻ ഐ ബി ബാക്ക് വെരി സൂൺ. വൈ? ബിക്കോസ് വി ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് ഡിസ്കഷൻ. വീക്കെൻഡ് പ്ലാൻസുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. വീക്കെൻഡ് വൈബൊക്കെ സെറ്റ് ചെയ്ത് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 9:30 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rials.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
8: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
9: You're listening to Radio Suno 91.7.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome once again, welcome back to Radio Suno 91.7 FM 917 evenings in the time ആണ് സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 17:05. നമ്മളൊക്കെ മുമ്പ് വീക്കെൻഡ് ടൈം ആ ഒരു ബീച്ച് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ സർക്കിൾസ് വരാറുണ്ട്. അതേപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. എസ്പെഷ്യലി നമ്മൾ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഒരുപാട് ആക്ടിവിറ്റീസ് ബീച്ചിനോട് ചേർന്നിട്ടുള്ള പാർക്കുകളിലൊക്കെ ഉണ്ടാവുക. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൈഡുള്ളവർക്ക് അത്യാവശ്യം നല്ലപോലെ അറിയായിരിക്കും. ആൻഡ് ഓൾസോ കൊച്ചി സൈഡ്, ഈ ഭാഗത്തൊക്കെ തന്നെ ആ ഒരു ബീച്ച് ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വീക്കെൻഡ്സിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു സർക്കസ് എന്തെങ്കിലും കൂടാരമോ അല്ലെങ്കിൽ കുറേ ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് അല്ലെങ്കിൽ വലിയ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പാർക്കിൽ കാണുന്ന പോലത്തെ ജയന്റ് വീലും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടുന്നത് ഈ ഒരു സ്ഥലത്തേക്കായിരിക്കും. ഏതായാലും കുട്ടികളായിരിക്കുമ്പോൾ മാത്രമല്ല ഇപ്പോഴും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. അത്തരത്തിലൊരു ഇവൻറ്റ് ദാ ഖത്തറിൽ നടക്കാൻ പോകുന്നു. ആ ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളിലാണ് അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ ഫ്രീ, ദാ നാളെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഇവൻറ്റ്, നാളെ മാത്രമല്ല ഇന്നും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നു മുതലാണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 August വരെ നേരെ മോൾ ഓഫ് ഖത്തറിലേക്ക് ഒയാസിസ് സ്റ്റേജിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒയാസിസ് സ്റ്റേജ് അറിയാം. മോൾ ഓഫ് ഖത്തറിൻ്റെ ആ ഒരു മെയിൻ മിഡിൽ ഏരിയ ആണ്. ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനാമിക് ആയിട്ടുള്ള ഡാൻസസ്, അതേപോലെ തന്നെ കുറേ തിയേറ്ററിക്കൽ പെർഫോമൻസ്, ഭയങ്കര ഡാസ്ലിംഗ് കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ്, ഇതൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ള സർക്കസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ട് ആണ് നമുക്ക് എല്ലാ ഏജുകൾക്കും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ എ ഫാൻ ഇൻ ടു ദ ജംഗിൾ ഷോ എന്നുള്ള ഈ ഒരു ഇവൻറ്റ്, ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സർക്കസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ദാ ഇന്നത്തെ ദിവസം ആ ഒയാസിസ് സ്റ്റേജിലേക്ക് മോൾ ഓഫ് ഖത്തറിലേക്ക് പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് എൻ ഇമ്മേഴ്സീവ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് 1 August വരെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ടൈമിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം 5:30 to 7:00 വരെ ആയിരിക്കും. അപ്പോൾ ആൻഡ് സെക്കൻഡ് ഷോ എന്ന് പറയുന്നത് 8:30 PM ആണ്. സോ ഐ തിങ്ക് 3 shows ആയിട്ടാണ് നടക്കുന്നത്, 5:30 PM, 7 PM ആൻഡ് ഓൾസോ 8:30. ആ അങ്ങനെയാണ് കേട്ടോ. സോ 3 different shows ആയിട്ടാണ് നടക്കുന്നത്. 5:30 ആദ്യത്തെ ഷോ, 2 show വരുന്നത് 7:00, 3 show വരുന്നത് 8:30. ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയി മാക്സിമം ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട് തന്നെയാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. മോൾ ഓഫ് ഖത്തറിലാണ് ഇൻ ടു ദ ജംഗിൾ ഷോ നടക്കുന്നത്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, അതല്ല നമുക്കും എൻജോയ് ചെയ്യണം. ബാച്ചിലേഴ്സ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കസ് നമ്മുടെ ആ ഒരു പഴയ വൈബിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ കുറേ നെസ്റ്റാൾജിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന വിധത്തിലുള്ള പെർഫോമൻസ് ആണ് നടക്കുന്നത് ഇൻ ടു ദ ജംഗിൾ ഷോയിൽ. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
8: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
7: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
1: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.

0: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
1: Lulu, where the world comes to shop. Just feel like
2: you. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: ബ്രോട്ട് ടു യു ബൈ.
7: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
10: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
9: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
11: നമസ്കാരം, നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
12: You are listening to Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ് സന്ധിവാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 44 മിനിറ്റും 20 സെക്കൻഡും വണ്ടർഫുള്ളി ആ ഒരു ഈവനിങ് ടൈം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പല പ്ലാൻസും ഒക്കെ ഓൺ ആയിട്ട് സെറ്റായിട്ടിരിക്കുന്ന ഈ ഒരു ടൈം യെസ് പുറത്തെ ആ വെതർ കണ്ടീഷൻസ് ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയം കൂടിയാണ് അൺനോയിങ്ലി ഓർ നോയിങ്ലി നമ്മളുടെ ബോഡിയിൽ നിന്നും വെള്ളം ഒരുപാട് നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ബട്ട് ദെൻ അടുത്ത 2 ദിവസം അതായത് നമ്മുടെ വീക്കെൻഡ് ടൈം എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ഹെവി ചൂടായിരിക്കും എന്നുള്ളതാണ് ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്
0: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്
4: ആൻഡ് ഹാവിങ് സെഡ് ആ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ ഒന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഹോട്ട് കണ്ടീഷൻസ് കുറച്ചുകൂടി ഒന്ന് പെർസിസ്റ്റ് ചെയ്യും അതായത് ഓൾമോസ്റ്റ് ഒരു 47 ഡിഗ്രിയിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്കായിരിക്കും ആ ഒരു ടെമ്പറേച്ചറിലേക്കായിരിക്കും എക്സ്പീരിയൻസ് വരിക പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം ഈ ഒരു കഴിഞ്ഞ പോയ ദിവസങ്ങളൊക്കെ തന്നെ 47 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ രാത്രി ഇറ്റ് വാസ് 47 അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ വലിയ ഫീലിംഗ് ഇല്ല ഹ്യൂമിഡിറ്റിയുടെ ഇറ്റ് വാസ് ഓക്കെ എങ്കിൽ പോലും പ്രിക്കോഷൻസ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളുണ്ട് അല്ല നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി ഒക്കെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം പുറത്തേക്കുള്ള ആ ഒരു എക്സ്പെഡീഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കറങ്ങാൻ പോകുന്നത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ആൻഡ് ഓൾസോ പോകുന്ന സ്ഥലവും നമ്മൾ മാക്സിമം നോക്കുക ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലായിടത്തും പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഓഫ് കോഴ്സ് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസ് പുറത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ ബോഡി ടെമ്പറേച്ചറും പുറത്ത് പെട്ടെന്ന് വരുന്ന ആ ഒരു ചേഞ്ചൊക്കെ ചിലപ്പോൾ ബോഡി താങ്ങി എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ശ്രദ്ധ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീക്കെൻഡ് ടൈം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മാക്സിമം വെതർ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് പുറത്തിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂട്ടത്തിൽ വീട്ടിലിരുന്ന് സിനിമ കാണാനുള്ള പ്ലാൻസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ കേട്ടോ ഓഫ് കോഴ്സ് ഏറ്റവും അധികം സമ്മർ ടൈം എന്ന് പറയുന്നത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് ഒ ടി ടി റിലീസൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സിനിമകളും സീരീസൊക്കെ കണ്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്കുണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ നമുക്ക് യൂഷ്വലി ഈ വീക്കെൻഡ് ടൈം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള എത്ര പേരുണ്ട് അതല്ല ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നോളാം ഏതൊരു സോ ഇഫ് യു ആർ ഔട്ട്ഡോർ പേഴ്സൺ ഇൻഡോർ പേഴ്സൺ ആണോ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക് അത് ബേസ് ചെയ്ത് ഒരു ചെറിയ സൈക്കോളജി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സൈക്കോളജിയുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് ഉണ്ട് 91.7 FM സോ മറക്കണ്ട ഇഫ് യു ആർ ഔട്ട്ഡോർ പേഴ്സൺ ജസ്റ്റ് ഔട്ട്ഡോർ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് 5000917ലേക്ക് മെസ്സേജ് അയക്കാം മറക്കണ്ട ഇൻഡോർ ആണെങ്കിൽ ഇൻഡോർ എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചോളൂ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസസ്

0: Radio Suno 91.7 FM Qatar's favorite radio station. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Joy Alukas brings you the joy of summer.
0: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM, 917 evenings at a time. Sandeep Aanu koodeyullathu. Studio clockil samayam 7 mani kazhinja 2 minute 33 second. വീടിനകത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന ഇറ്റ്സ് എ ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫീലിംഗ്. പക്ഷേ ഈ സന്തോഷം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഇൻഡോർ പേഴ്സൺസ് ആണ്, കുറച്ച് പേർക്ക് എപ്പോഴും ഔട്ട്ഡോർ പോകണം. സോ ഇത് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഇതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഡോപ്പമൈൻ ഡ്രിവൺ ആയിട്ടുള്ള ഇതൊക്കെ തന്നെ ഹാപ്പിനെസ് ഹോർമോൺ ആണ്. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ഒരു ഔട്ട്ഡോർ ടൈപ്പൊക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പോർട്ട് കളിക്കാൻ പോകാൻ, ചിലപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബില്ലിയാർഡ്സ് കളിക്കാനായിട്ട് പോകാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, പുറത്തു പോയി സോഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു ട്രിഗർ ഓഫ് ഡോപ്പമിൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഫിസിക്കൽ അക്കംപ്ലിഷ്മെൻ്റ് നടക്കുന്നതിൻ്റെ രീതിയിൽ ഒരു എന്താണ് എൻവയോൺമെൻറ്റും ആയിട്ടുള്ള ആ ഒരു രീതി സെറ്റപ്പായി വരുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷം ക്രിയേറ്റ് ആവുന്നു. അങ്ങനെയാണ് നമ്മുടെ വീക്കെൻഡ് റീസെറ്റ് നടക്കുന്നത്. ഇത് ഒരു പക്ഷേ അറിഞ്ഞുകൂടാതായിരിക്കാം പലപ്പോഴും നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. എത്ര നമ്മൾ പുറത്തു പോയാലും നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ മൈറ്റ് ബി ഒരു സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഡ്രിവൺ ആയിട്ടുള്ളതായിരിക്കാം. അത് ഇൻഡോർ ടൈപ്സിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സന്തോഷം വരുന്നത്. അത് ബേസിക്കലി നമ്മൾ കുറച്ച് ഫീലിംഗ് ഓഫ് സേഫ്റ്റി, അല്ല കംഫർട്ട്, അതുമല്ല കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ നടക്കാൻ പോകുന്നത്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വാട്ട് ഓൾ വിൽ ഹാപ്പൻ. ഞാൻ ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കുമായിരിക്കും, കുറച്ച് നേരം ഗെയിമിംഗ് എന്തെങ്കിലും ചെയ്യുമായിരിക്കും, കുക്കിംഗ് ചെയ്യുമായിരിക്കും, ഒരു സിനിമ കാണുമായിരിക്കും. ഇതൊക്കെ ആയിരിക്കാം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ. സോ ദിസ് ഇസ് വൈ ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ അയ്യോ എന്താണ് ഒരു വല്ലാത്ത ഫീലിംഗ് തോന്നുന്നത്. ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലിംഗ്, അത് വീക്കെൻഡ് ആണെങ്കിലും നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് മൈൻഡ് ഒന്ന് പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞായിരിക്കും പുറത്ത് പോകുന്നത്. ബട്ട് അവിടെ സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. മേ ബി യു വുഡ് ബി എ ഔട്ട്ഡോർ ടൈപ്പ് പേഴ്സൺ ഓർ യു വുഡ് ബി എ ഇൻഡോർ ടൈപ്പ് പേഴ്സൺ. അപ്പോൾ ഏത് പേഴ്സണാണ് നിങ്ങളെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീക്കെൻഡിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള റീസ്റ്റാർട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് കൊടുക്കാനും പറ്റും. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് എന്തായാലും എൻ്റെ കൂടെ ഇതാ കൂടുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി എൻ അമേസിംഗ് വീക്കെൻഡ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Radio Suno 91.7 FM Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റും 54 സെക്കൻഡും. യു ഹാവ് ടു ടൂൺ ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ടുകേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM
2: Qatar's favorite radio station.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
7: Hi, ഞാൻ സലീം കൊടുത്തു.
0: You are listening to
7: Radio Suno 91.7.

0: 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunil. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: Adi, ende birthday celebration enda chelo vende
5: samsamine mandi mandi.
6: Uff, aage sad aanu mone.
7: Samsamine oru mandi kaicha theeraana prashname ippa ninakkollu. Appa engena poyalo?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
9: This is Radio Suno
10: 91.7 FM,
9: Qatar's favorite radio station.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണ 91.7 FM 917 ഇവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 22:12. ഒരുപാട് വിശേഷങ്ങൾ വീക്കെൻഡ് ബേസ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ദർ വിൽ ബി എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവെസ്റ്റിഗേറ്റിംഗ്, കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ശരിക്കും ഫോണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ വീക്കെൻഡ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് ശരിക്കും അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ലോട്ട് ഓഫ് ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുണ്ട്. സോ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ദാ ഒരു ടെക് അപ്ഡേറ്റിലേക്ക് ഞാൻ കിടക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആവാൻ പോകുന്ന ഒരു ഫോൺ, ആ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ദേ ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്ത് നമുക്ക് അരികിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടെക്കി ടോക്ക്. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്കി ടോക്കിലേക്ക് വരുമ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വിചാരിക്കും ഞാൻ ആപ്പിളിൻ്റെ ഫോണിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ആപ്പിൾ ഫോണല്ല, ഗൂഗിൾ ഫോണിനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഗൂഗിൾ പിക്സൽ 11 സീരീസ് ദ ഓൾമോസ്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ കൺഫേം ചെയ്യുന്നു. ആൻഡ് ദ ലോഞ്ച് ഇവൻറ്റ് നടക്കാൻ പോകുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചാണ്. 4 കാറ്റഗറീസിലായിട്ടാണ്, അതായത് ലൈനപ്പിൽ നിൽക്കുന്ന 4 ഫോണുകളാണ് പിക്സൽ 11, പിക്സൽ 11 പ്രോ, പിക്സൽ 11 പ്രോ എക്സൽ ആൻഡ് ഓൾസോ പിക്സൽ 11 പ്രോ ഫോൾഡ്. അങ്ങനെ 4 ഫോണുകൾ ദാ ഈ സീരീസിൽ ഇറങ്ങാൻ പോകുമ്പോൾ ദർ ഇസ് എ ലോട്ട് മോർ ഓഫ് എക്സ്പെക്റ്റേഷൻസ്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് തന്നെ സ്വിച്ച് ചെയ്യുന്നുണ്ട് വെൻ ഇറ്റ് കംസ് ടു ആപ്പിൾ അല്ല ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ചിന്താഗതികളൊക്കെ വരുമ്പോൾ എ ഐ റിലേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ അസിസ്റ്റൻസ് കിട്ടുന്ന ഏതാണ്, ടെക്നോളജി പരമായിട്ട് കൂടുതൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, നമ്മളുടെ എഫേർട്സ് ഒക്കെ തന്നെ മാക്സിമം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഫോൺ ഏതാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. സോ ദിസ് ഈസ് വൺ സച്ച് അപ്ഡേറ്റ് ഐ ഹാവ് ടു ഗെറ്റ് ഇൻ ടു യു. ഒരു പിക്സൽ ഗ്ലോ ഹാർഡ്വെയർ റിംഗ് ആണ് ഈ ഒരു എൻറ്റയർ ഫോൺസിൻ്റെ ഒക്കെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് August 12, 2026 അന്നത്തെ ദിവസമായിരിക്കും നമുക്ക് ഫോണിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഷിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കുക. ആൻഡ് ലൈനപ്സിൽ നിൽക്കുന്ന ഈ 4 ഫോണുകൾ പേര് കേൾക്കുമ്പോൾ തന്നെ ബട്ട് ഐ ഹാവ് എ എക്സ്ട്രീം ഡൗട്ട്. കാരണം പ്രോ എക്സൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് ഒരുപാട് വലുതാകില്ലേ എന്നുള്ളൊരു സംശയം ഇപ്പോഴും മൈൻഡിലുണ്ട്. ഐ വാസ് ജസ്റ്റ് സെർച്ചിങ് ഓൺ ടു ദ സൈസസ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും 4 ഫോൺസുകൾ ഇറങ്ങുകയാണ് ഗൂഗിൾ പിക്സൽ 11 സീരീസിൽ. ആ ഒരു അപ്ഡേറ്റാണ് ഇന്ന് ടെക്കി ടോക്കിൽ എനിക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. And if you really want to research on phones, ഇനിയും ഒരുപാട് ഫോൺസ് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ പറഞ്ഞത്, സെപ്റ്റംബർ മാസത്തിൽ ഒരു വലിയ ലൈനപ്പ് ഇസ് കമ്മിങ് അപ്പ്, എസ്പെഷ്യലി ആപ്പിൾ ഫോണിൻ്റെ ആ ഒരു 18th സീരീസ്. അതും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഇപ്പം എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കുന്ന ടൈം. ദിസ് ഇസ് എന്താ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: സമ്മർ ടൈം ഇസ് ബിക്കമിങ് കുറേ ക്രൂഷ്യൽ ആയിട്ടുള്ള തോട്ട്സും ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ തന്നെ നമ്മുടെ മൈൻഡിനെ പല കാര്യങ്ങളും ചെയ്യേണ്ട എന്ന് ശ്രമിക്കാനായിട്ട് ഐ മീൻ അപ്പോൾ ചെയ്യേണ്ട എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ഒന്ന് ഫോഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി ബിക്കോസ് ആ പോസിബിലിറ്റീസൊക്കെ എല്ലാവരുടെയും ലൈഫിലുള്ളത് തന്നെയാണ്. ആൻഡ് ഓൾസോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് എനിക്ക് മാത്രമാണ് സംഭവിക്കുന്നത്, അതല്ല മറ്റുള്ളവർക്കും അതേപോലെയാണോ സംഭവിക്കുന്നത്, എന്നാൽ മറ്റുള്ളവർക്ക് എങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇത് ശരിക്കുള്ള കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബോഡിപരമായിട്ട് ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്ന ഒരു ടൈമാണ്, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത്. അപ്പോൾ അത് നമുക്ക് പെർട്ടിക്കുലർലി നമുക്ക് മാത്രമല്ല മറ്റൊരാൾക്കും ഫീൽ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ക്ലൈമറ്റ് എന്നുള്ള ഡിസിഷനിലേക്ക് നമ്മൾ എത്താറുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആസ് യൂഷ്വൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുള്ളത് പോലെ തന്നെ
3: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
0: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
1: ബ്രോട്ട് ടു യു ബൈ
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: യെസ്, അപ്പോൾ വാട്ടർ കുടിച്ച് മാക്സിമം നമ്മുടെ ആ ഒരു ബോഡിയിലെ ഒരു ഡീഹൈഡ്രേഷൻ എലമെൻറ്റ് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. ബട്ട് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഇനഫ്. 15 to 20 minutes നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാറുമില്ല. എങ്കിൽ പോലും അതൊരു ചെറിയ ശീലമാക്കി മാറ്റേണ്ടതാണ്. സ്പെഷ്യലി വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ ഇതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമ്മർ ടൈം സ്വന്തമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു AC ട്രാപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹെവി എയർ കണ്ടീഷൻ റൂമിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ളം ലൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതൽ. അതും നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്തിട്ടൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളുടെ ഒരു ഐഡിയലായിട്ടുള്ള തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടത്തുനിന്ന് ഒരു എയർ കണ്ടീഷൻഡായിട്ടുള്ള സ്പേസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ്, എയർ കണ്ടീഷൻ സ്പേസ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ആയിരിക്കുന്ന സ്പേസിൽ നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ലൂസ് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണെന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എന്താണ് ഒരു നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് 16 to 17 ഒന്നും പോവാണ്ട് നമുക്കൊരു 20-22 ആ ഒരു രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്ത് റൂമിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആൻഡ് ഭയങ്കരമായിട്ടുള്ള ഹെവി മീൽസ്, സോൾട്ടി ഫുഡൊക്കെ ഈ ടൈമിൽ മാക്സിമം ഒഴിവാക്കുക. കൂടുതലും വാട്ടർ കണ്ടൻ്റുള്ള ഫുഡ്, വാട്ടർമെലൺ, അതേപോലെ ക്യൂക്കംബേഴ്സ്, ഓറഞ്ച്, ടൊമാറ്റോസ്, ബെറീസ് ഒക്കെ ഈ സമയം മാക്സിമം കഴിക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ വീക്കെൻഡ് ഷോപ്പിങ്ങിൽ ഈ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാ ആ പ്ലാനൊക്കെ ചെയ്തോളൂ. വൈ? ബിക്കോസ് അടുത്ത വീക്ക് നമുക്ക് സെറ്റായിട്ട് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഹാവിങ് സെഡ് ദാറ്റ്, മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. Stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: Brought to you by
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
11: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
10: മില്യണോ?
11: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
9: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: This is Radio Suno
12: 91.7 FM,
7: Qatar's favorite radio station.

0: വേട്ടൈക്കാരൻ സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കൊക്കെ കേട്ടിരിക്കുന്ന സമയം വീക്കെൻഡ് വൈബ് ഒക്കെ ഓൺ ആണ്. ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ട്രാവലിംഗ്. വീക്കെൻഡ് സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡിസിഷനൊക്കെ എടുത്തിരിക്കുന്ന സമയമായിരിക്കും. സോ ഐ ഹാവ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ടു സേ. എപ്പോഴും കീപ്പ് ഓൺ ചെക്കിംഗ് യുവർ അപ്ഡേറ്റ്സ്, ഫ്ലൈറ്റ് അപ്ഡേറ്റ്സ്, ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്.
1: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്.
2: ബോർഡിംഗ് പാസ്. Dear passengers, have a safe and comfortable flight.
0: സോ ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ്
2: പാസഞ്ചേഴ്സ് ഹാവ് എ സേഫ് ആൻഡ് കംഫർട്ടബിൾ ഫ്ലൈറ്റ്.
0: സോ ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.

0: കണക്ഷൻ ടിക്കറ്റ്സ് നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് വെർ എവർ യു ആർ ട്രാവലിംഗ് യു ഹാവ് ദ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കറക്റ്റായിട്ട് ഫ്ലൈറ്റുമായിട്ട് ഐ മീൻ ഫ്ലൈറ്റ് എയർലൈൻ നിങ്ങളുടെ ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണോ എയർലൈൻസ് അവരുമായിട്ടൊരു കോൺവെർസേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മറന്നു പോകേണ്ട ആ ഒരു അപ്ഡേറ്റ് കൂടി പറയുന്നു. കാരണം പല ഫ്ലൈറ്റുകളും തന്നെ ഡ്യൂ ടു സം റീസൺ മതി അതർ സേഫ്റ്റി റീസൺസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സസ്പെൻഷൻസ് വരുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് കൂടി ഇതാ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ആൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ബിഫോർ ട്രാവൽ. ഒരു 6 to 7 glasses ഓഫ് വാട്ടർ കുടിച്ചിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് നോക്കണമല്ലോ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. യെസ്, അപ്പോൾ ആ ഒരു അപ്�േറ്റ് ഇങ്ങനെ എത്തി ചെറുതായിട്ടൊന്ന് ഞാൻ പ്രസ് ചെയ്ത് ഹെഡ് മാറിപ്പോയി. ബോർഡിംഗ് പാസ് ആയിരുന്നു. ആൻഡ് ഫൈനലി ഈ ഒരു ടൈമിൽ വീക്കെൻഡൊക്കെ അല്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം എനർജിയോടുകൂടി വീക്കെൻഡ് വൈബ് ഓണാക്കി ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഒരു അബദ്ധം കയ്യബദ്ധം ആർക്കും പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എത്തിക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് മറന്നു പോകേണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
1: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്. Boarding pass. Dear passengers, have a safe and comfortable flight.
0: Yes, have a safe and comfortable journey wherever you're traveling to. Our update എത്തിച്ച് ദാ നമ്മൾ പോകുന്നത് മറ്റൊരു വീക്കെൻഡ് വൈബിളുള്ള പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

വെൽക്കം വെൽക്കം വാൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 6:44. പുറത്തോട്ടൊക്കെ ഇറങ്ങി ആ ഒരു വീക്കെൻഡ് മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ വീട്ടിലിരുന്ന് കുറച്ച് സട്ടിലായിട്ട് ഒരു ഡിം ലൈറ്റിങ്ങിൽ ഒരു സിനിമയൊക്കെ കണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ജോളിയായിട്ട് പോപ്കോണൊക്കെ പിടിച്ച് ഒരു സിനിമ കാണാനുള്ള പ്ലാനാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് അതും മടിക്കേണ്ട. കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് സിനിമകൾ തന്നെ ഉണ്ട് എന്നുള്ളത് മാറ്റിനി മാഷപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വീക്കെൻഡ് റിലീസസ് ഏതൊക്കെയാണ്, സ്പെഷ്യലി നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് റിലീസസ് തന്നെ പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായിട്ടും നടക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പ്ലോറേഷൻ കൂടി മറക്കണ്ട, മടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുക്കിംഗ് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ഒരു സമ്മർ ടൈം എന്ന് പറയുന്നത്. റാദർ ദെൻ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബിരിയാണി കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് വേർഷൻസ്, സ്പെഷ്യലി ഈ ഒരു ടൈമിൽ രാത്രി ചൂടാണെങ്കിൽ പോലും ഇച്ചിരി കഞ്ഞിയും പയറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ഫീലായിരിക്കും. സ്പെഷ്യലി നമുക്ക് മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കുറച്ച് സട്ടിലായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇനി ഭയങ്കരമായിട്ടുള്ള മസാലയും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് വളരെ സ്റ്റേപ്പിളായിട്ടുള്ള ഒരു ഫുഡ് ഏത് ടൈമിലേക്കാണെങ്കിലും ഈ ഒരു കഞ്ഞി പയർ ഓപ്ഷൻ നമുക്ക് വളരെയധികം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് റിസർച്ചസ് ഹാവ് പ്രൂവ്ഡ് ദാറ്റ് നമ്മളുടെ സ്റ്റേപ്പിൾ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ക്ലൈമറ്റ് ഒക്കെ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവന്നാലും അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ബോഡിയിൽ ഡെവലപ്പ് ആവും എന്നുള്ളൊരു അപ്ഡേറ്റ് വളരെയധികം ഡോക്ടേഴ്സും അതേപോലെ തന്നെ ഹെൽത്ത് എക്സ്പേർട്സും പറയുമ്പോൾ വൈ നോട്ട് സ്റ്റിക്ക് ഓൺ ടു യുവർ ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ കുക്കിംഗ് ടൈം മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. ആ കൂട്ടത്തിൽ തന്നെ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിം ലൈറ്റിൽ ഒരു കൗച്ചിലിരുന്ന് കുറച്ച് നേരം അല്ലെങ്കിൽ നമ്മുടെ ബെഡിലിരുന്ന് കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് മാക്സിമം മൈൻഡിൻ്റെ അകത്തുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ കളയുക. സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് സ്ട്രെസ് ഫ്രീ ആക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല പാട്ടുകളും ഇന്നെന്തായാലും നമ്മളിത് ഈ വീക്കെൻഡ് വൈബ് ഓൺ ആക്കാനായിട്ട് കുറച്ച് അടിച്ചുപൊളി പാട്ടുകളിലേക്കാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ നല്ല നല്ല പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ആ ഒരു അപ്ഡേറ്റ് കൂടി പറയുമ്പോൾ ഹാപ്പി ആയിട്ടും എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കും എന്ന പ്രതീക്ഷയിൽ ദ വണ്ടർഫുൾ കോൾ സോങ് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി ഇത് 91.7 FM.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: കോപ്പി റൈറ്റിംഗിലെ കൗതുകങ്ങൾ,
3: ബ്രാൻഡിന്റെ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ഒരു കോപ്പി റൈറ്റർ. അത് എല്ലാവർക്കും തോന്നുന്നത് ഇത് ഇത്ര സിമ്പിളാണ്, ഇത് നാല് വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി അല്ലേ എന്നുള്ള എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ ആ നാല് വാക്കുകൾ എത്ര പേരുടെ തലയിൽ വരും, ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ ഒരു ചിന്തയിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കോപ്പി റൈറ്റേഴ്സിന്റെ കാലിബർ ഇരിക്കുന്നത്.
2: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു ആഗോള ശ്രദ്ധ നേടിയ കോപ്പി റൈറ്റർ അരുൺ അനൂപ്.
3: AI ഡെലിവറി ചെയ്യുന്ന മില്ലി സെക്കൻഡ്സിൽ എനിക്ക് കോൺസെപ്റ്റോ ഐഡിയാസോ അല്ലെങ്കിൽ കോപ്പിയോ ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളണം ഇല്ല, നിർബന്ധമില്ല. പിന്നെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കുറിച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഐഡിയാസും കോപ്പിയും ഡെലിവർ ചെയ്യാറുള്ളത്. അത് ചിലപ്പം AI എന്നോട് ചിലപ്പോൾ തോറ്റു പോവായിരിക്കും, കാരണം AI കാണാത്ത ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും.
4: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by
5: Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
4: like you're home. In association with
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 16:29. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 Million Riyals ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Going home? Make it rewarding with Kalyan Jewelers.
7: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
8: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
9: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
10: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
10: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: പ്രിയമുള്ളവരെ, വയലാർ ചന്ദ്രവർമ്മയാണ് ഞാൻ.
13: You're listening to
12: 91.7 റേഡിയോ സുനോ. 91.7

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ് എം എൽ 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 24:51. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം, പ്രത്യേകിച്ച് നമ്മൾ വീക്കെൻഡിലേക്ക് കടക്കുന്ന സമയം. ഇപ്പോൾ ഈ ഖത്തറിൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇവൻറ്റ് കുറച്ച് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയി, ബട്ട് ദെൻ ആ ഡീറ്റെയിൽസിലേക്കാണ് വരുന്നത്. സോ ഇഫ് യു ആർ വിത്ത് യുവർ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കാണാൻ പോകാൻ പറ്റുന്ന ഒരു സർക്കസ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സർക്കസ് ആക്ട്സ് ഒക്കെ തന്നെ നമ്മുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ദാറ്റ് പെർട്ടിക്കുലർ ഷോ ഇൻ ടു ദ ജംഗിൾ ഇസ് ട്രെൻഡിങ്. യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ ഖത്തറിൽ ട്രെൻഡ് ചെയ്യുന്ന ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് മോൾ ഓഫ് ഖത്തറിലാണ്, ഒയാസിസ് സ്റ്റേജിൽ. ആ ഒയാസിസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് സ്ക്രീൻസൊക്കെ വന്നിട്ട് ഇറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് എ ജംഗ്ഷൻ. മോൾ ഓഫ് ഖത്തർ പോയിട്ടുള്ളവർക്കറിയാം. ഇഫ് ഇറ്റ് ഓൾ യു ആർ ഗോയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, തീർച്ചയായിട്ടും ഇറ്റ്സ് ഗോയിങ് ടു ബി അനദർ എക്സ്പീരിയൻസ്. ആ ഏരിയ ഒന്നാതെ ഒരു കാട് പോലെയാണ് ഇരിക്കുന്നത്, ബട്ട് ആ ഒരു ജംഗിൾ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഒന്ന് നമ്മുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അഡ്വെഞ്ചറുമായിട്ടാണ്, ഒരു ഇമേഴ്സീവ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് നൽകുന്നത്. July 23, അതായത് ഇന്ന് മുതൽ August 1 വരെയാണ് ആ ഒരു ഇവന്റ് നടക്കുക. ലാസ്റ്റ് ഷോ ദേ ഇപ്പോൾ തുടങ്ങും. ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മോൾ ഓഫ് ഖത്തറിന്റെ ഭാഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഷോ 8:30 സോ 8:30 ഷോയിൽ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. എൻട്രി ഈസ് ഫ്രീ ആൻഡ് സർക്കസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ട്സും ഡൈനാമിക് ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കളർഫുൾ ഡാസ്ലിംഗ് ക്യാരക്ടേഴ്സിനെയൊക്കെ കാണാൻ പറ്റും. ഇതൊരു ജംഗിൾ ലൈഫ് ക്യാരക്ടറൊക്കെ കൂടി വന്നിട്ടുള്ള ഒരു ആക്ട്. ഇറ്റ് ഇസ് ബേസിക്കലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നാട്ടിലുള്ള ഓർമ്മകളിലോട്ടൊക്കെ ഒരുപാട് കൊണ്ടുപോകാനുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ്. പുതിയ കാര്യങ്ങൾ അറിയാനായിട്ടും അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഇവൻറ്റ് തന്നെയാണ്. ആ ഒരു ഇവൻറ്റ് ദാ 3 ടൈമിങ്സിലായിട്ടാണ് നടക്കുന്നത്. July 23 മുതൽ August 1 വരെ വൈകുന്നേരം 5:30 ആദ്യത്തെ ഷോ ആണ്. രണ്ടാമത്തെ ഷോ വരുന്നത് 7 PM. ഇനി മൂന്നാമത്തെ ഷോ 8:30. സോ ഇപ്പോഴേ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഷോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇഫ് അറ്റ് ഓൾ യു ആർ ഇൻ മോൾ ഓഫ് ഖത്തർ, അതിനടുത്തുള്ള സ്പേസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഷോ മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. മനോഹരമായിട്ടുള്ള ഇൻടു ദി ജംഗിൾ ഷോ, ഇമേഴ്സീവ് ആയിട്ടുള്ള ഫോറസ്റ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഈ ഒരു ഇവന്റ് മോൾ ഓഫ് ഖത്തറിൽ ഒയാസിസ് സ്റ്റേജിലാണ് നടക്കുന്നത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ആൻഡ് ഇറ്റ്സ് ട്രെൻഡിംഗ്. ട്രെൻഡിംഗ് അപ്ഡേറ്റോടുകൂടി മറ്റൊരു പാട്ടിലേക്ക്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ടുകേ.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടി ഉണ്ടായിരുന്നത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈമായി വരുന്നു. സ്പെഷ്യലി വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എവിടേക്കൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്, പോസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം ഇവൻറ്സ് ഖത്തറിൽ നടക്കുന്ന, ബട്ട് ദാറ്റ്സ് നോട്ട് ഓൾ. ഇനിയും ഒരുപാട് ഇവൻറ്റുകൾ ചുറ്റും തന്നെ നടക്കുന്നുണ്ട്. സോ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മുടെ ടേസ്റ്റിന് പറ്റിയിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു വീക്കെൻഡ് എന്തായാലും കടന്നു പോകട്ടെ. മാക്സിമം വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തുകൊണ്ട് വരണം നമ്മുടെ നെക്സ്റ്റ് വീക്ക് എന്നുണ്ടെങ്കിൽ. ആ ഒരു പോസിബിലിറ്റിയിലേക്ക് നോക്കുക. അതല്ല, ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റീസെറ്റ് ഓപ്ഷൻ കുറച്ചുകൂടി അധികമായിരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനുമായിട്ട് മടിക്കേണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് എയർലൈൻസും ഒക്കെ ആയിട്ട് ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ട് കൂടി മറന്നു പോകേണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നത്തിങ് മച്ച് ടു സേ. തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ 917 ഈവനിങ്സ് ദാ അവസാനിപ്പിക്കുകയാണ്. വീക്കെൻഡിൽ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട്. സോ വീക്കെൻഡ് വൈബ്സ് എല്ലാവരും ഓൺ ആക്കുമെന്ന പ്രതീക്ഷയിൽ ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്സ് ഫോർ ടുഡേ. വീക്കെൻഡ് കഴിഞ്ഞ് പാക്കലാം. അൻടിൽ ദെൻ, സീ യു ഓൾ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
4: നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം പാട്ടിൻ്റെ.
5: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 ഖത്തർ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ.

0: ആൻഡ് മെഡിക്കൽ സെന്റർ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. This is Radio Suno
2: 91.7 FM,
0: Qatar's favorite radio station.

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.

0: ആക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: Hi, this is Navya Nair. You are listening to Radio Sunot. Radio Sunot, കേട്ട് കേട്ട്.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
0: This is Radio Suno
4: 91.7 FM,
0: Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.